ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 4, കൊല്ലവർഷം 1201 കർക്കടകം 10, 2026 ജൂലൈ 26 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 31 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161 576 കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മൂഢം വ്യസനിനം ലുബ്ധം, അപ്രഗൽഭം ഭയാകുലം, ക്രൂരമന്യായ കർത്താരം ന ആധിപത്യേ നിയോജയേത്. മൂഢൻ, അലസൻ, അത്യാഗ്രഹി, ഭയശീലൻ, ക്രൂരൻ, ന്യായഹീനൻ എന്നിവരെ അധികാരം കൈയാളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ നൽകുന്ന ആശയം. സ്ഥാപനങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കരുത്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരേകദേശ ജ്ഞാനം ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നു. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് അനുഭവജ്ഞാനത്തെ ആസ്പദമാക്കി പണ്ടുള്ളവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരാളെ പരീക്ഷിക്കണമോ? എങ്കിൽ അയാൾക്ക് പണം അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊരു ചിന്തകൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അധികാരം കയ്യിൽ കിട്ടിയാൽ സമചിത്തന്മാർ പോലും ഉലയും. അധികാരം മനുഷ്യനെ മതിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യും. നിലമറക്കുവാനും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ വിസ്മരിക്കുവാനും അവനെ പ്രേരിപ്പിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിൽ ആരെയാണ്, എങ്ങനെയുള്ളവരെയാണ് അധികാരത്തിൽ ഏറ്റേണ്ടതെന്ന് നാം 100 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അധികാരം ഏറ്റെടുക്കുന്നവരുടെ കൈകളിലാണ് സ്ഥാപനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശ്രേയസ്സും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു. ഭരണത്തെക്കുറിച്ചോ ഭരണീയരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത മൂഢന്മാർക്ക് അധികാരം ഏറ്റെടുക്കാൻ യാതൊരു അർഹതയുമില്ല. അധികാരത്തിൻ്റെ ലഹരിയിൽ അലസതാ വിലസിതമായ ജീവിതം നയിക്കുന്നവരും പ്രവൃത്തി വിമുഖരുമായവർക്ക് അധികാരം നൽകാൻ പാടില്ല. അത്യാഗ്രഹികൾക്ക് അധികാരം നൽകുന്നത് അങ്ങേ അറ്റമാപൽക്കരമാണ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുകയായിരിക്കില്ലല്ലോ അവരുടെ ഉന്നം. കഴിവറ്റവന് അധികാരം നൽകുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വധർമ്മം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ ഒരു രംഗത്തും ശോഭിക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരു രംഗവും അയാളെക്കൊണ്ട് പ്രശോഭിതമാവുകയുമില്ല. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ലാത്ത ഭയശീലൻ അധികാരമേറ്റെടുക്കാൻ ഒട്ടും യോഗ്യനല്ല. ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയം അയാളെ നിശ്ചലനും പ്രവൃത്തിരഹിതനുമാക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോലും അയാൾ ഭയപ്പെടുകയും മടിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഭരണീയരോട് ക്രൂരത കാണിക്കുന്നയാളിനെ അധികാരമേൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദയയും ദാക്ഷിണ്യവും സഹതാപവുമാണ് ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. നിയമാധിഷ്ഠിതമായി നീതിയും ന്യായവും പുലർത്തുന്നത് സ്വധർമ്മമാണെന്ന് ചിന്തിക്കുന്നവനാകണം ഭരണാധികാരി. അന്യായവും അഴിമതിയും ഒരിക്കലും അയാളുടെ പക്ഷത്തു നിന്നുണ്ടാവരുത്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞതിന് വിപരീത സ്വഭാവക്കാരനാവണം അയാൾ. എങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അയാൾ കർമ്മനിരതനും നിസ്വാർത്ഥനും സമർത്ഥനും നിർഭയനും ദയാശീലനും ന്യായസ്ഥനും ആയിരിക്കണം. ലോകമെങ്ങുമുള്ള ഭരണാധിപന്മാരെ ഈ അളവുകോലുപയോഗിച്ച് നമുക്ക് അളക്കാനും വിലയിരുത്താനും കഴിയും. വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് ഭരണാധിപന്മാരെ നാം തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഈ അറിവ് നമുക്ക് പ്രയോജനപ്രദമായി തീരട്ടെ.
0: സുഭാഷിത അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്.

0: ആകാശവാണി.
1: ഉഷമാലരി.
2: ഇന്ന് ഉഷമലരിയിൽ മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നുള്ള കാരുണ്യാശ്രു എന്ന ഒരു ഭാഗമാണ് ആലപിക്കുന്നത് വസുധ വാസുദേവൻ.

ഉഷമലരിയിൽ മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നുള്ള കാരുണ്യാശ്രു എന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വസുധ വാസുദേവൻ.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. ഡോക്ടർ വി ആർ പ്രബോധചന്ദ്ര നായർ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. കുട്ടിക്കുറ്റവാളികൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ സംസാരിക്കുന്നു. ചലച്ചിത്രഗാനങ്ങൾ. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12:00 ഏകദാന ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ. പക്ഷികളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര 10-ാം ഭാഗം പുനഃപ്രക്ഷേപണം. ഇതിൽ തുന്നാരൻ, രചന സി റഹീം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 രശ്മി. ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ. തിക്കോടിയനുമായി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നടത്തിയ അഭിമുഖം. തുടർന്ന് ഞാനും എന്റെ സമൂഹവും, ഭരത് ഗോപി നടത്തിയ പ്രഭാഷണം. ചലച്ചിത്രഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം. 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:45 കോൺകോടിയ മ്യൂസിക് ട്രൂപ്പ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ പ്രഭാഷണ പരിപാടി, മൻ കി ബാത്തിനെ അധികരിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സേതു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം. എഴുത്തുകാരി ഹരിത സാവിത്രിയുമായി അഭിമുഖം. 10:00 രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീതസഭ. വർഷ അഗർവാളിന്റെ സന്തൂർ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹിയിലെ. 7:00 തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9°C. കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C. കുറഞ്ഞ താപനില 26.3°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം. പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം. ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചംഗം. കാണിപ്പയൂർ നാരായണ നമ്പൂരിപ്പാട് ഗണി.

0: ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം, മനോരമ പഞ്ചാംഗം, മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 10-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം, എച്ച് രാജേഷ് സംഘവും പാടിയ ഗാനം കേൾക്കാം. പുള്ളിപ്പൊലി മേലെ എഴുന്നള്ളും ഭഗവാൻ എന്നാരംഭിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ 36 ദിവസത്തെ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞു. ഇതേ തുടർന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഭ്യന്തര കയറ്റുമതിക്ക് കസ്റ്റംസ് വിഭാഗം അന്തിമ അനുമതി നൽകി. അടുത്ത മാസം 18 ആഭ്യന്തര കയറ്റുമതി തുറമുഖത്ത് നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിലെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ സ്റ്റേഡിയങ്ങളുടെയും കളിക്കളങ്ങളുടെയും നവീകരണവും പരിപാലനവും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് ഓപ്പറേഷൻ കളരി എന്ന പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ ഷഹ്സാദ് ഭാട്ടി ഭീകരവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള 3 പേരെ ഗുവാഹട്ടിയിൽ നിന്ന് അസം പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാരസംഘടനയായ ISIയുമായി ഇവർ ബന്ധപ്പെട്ടതിന് തെളിവുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇന്ന് കാർഗിൽ വിജയത്തിന്റെ 27 വാർഷിക ദിനം. ദ്രാസിൽ നടക്കുന്ന ചടങ്ങിൽ വീരയോദ്ധാക്കൾക്ക് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആദരമർപ്പിക്കും. ഓപ്പൺ AI ആയ ചാറ്റ് GPT പരിശീലനത്തിനായി ഡാറ്റ ഉപയോഗിക്കുന്നത് പൗർത്വാവകാശ ലംഘനമാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. ഓപ്പൺ AIക്കെതിരെ രാജ്യത്ത് തന്നെ ആദ്യമായി വന്ന ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറ് മേഖലകളിലും മധ്യ സ്പെയിനിലും പടർന്നു പിടിച്ച കാട്ടുതീയെ തുടർന്ന് 200,000+ ആളുകളെ ഒഴിപ്പിച്ചു. കനത്ത ചൂടും കാറ്റും കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ചണ്ടുകുമാർ വെങ്കലം നേടി. ഇന്ത്യ സിംബാബ്വെ 2 ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 90 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി.

0: വാർത്താവലോകനം തയ്യാറാക്കിയത് ബിജു കുര്യൻ, ജില്ലാ ലേഖകൻ ദീപിക പത്തനംതിട്ട.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ അടുത്തയാഴ്ച പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ രൂപീകരണം ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരണം അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച എന്നത് ഒരു ചെറിയ വിഷയമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ സർക്കാർ നിരവധി കർശന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ ഒരു വർഷം പോലും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തം. ഇതിന്റെ ഭാഗമായാണ് പരീക്ഷകൾ എത്രയും വേഗം വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടെ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്ഥാനചലനമുണ്ടായി. അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറിയായിരുന്ന നരേഷ് പാൽ ഗംഗാവാറിനെ സെക്രട്ടറിയായി നിയമിച്ചു. നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കേന്ദ്ര സർക്കാർ അഴിച്ചുപണി നടത്തി. ഇതിന്റെ ഭാഗമായി 47 ഉദ്യോഗസ്ഥരെ ഏജൻസിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഏജൻസി രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ അഴിച്ചുപണിയാണിത്. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വ്യക്തികളെ മാറ്റുന്നതിന് പകരം സംഘടനയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണന. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ആരംഭിച്ച പ്രതിഷേധം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെ സമരം തണുപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സമരത്തെ ഡൽഹി പോലീസ് നേരിട്ട നടപടിയിലും പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. സമരക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടികൾക്കിടെ പെൺകുട്ടികളടക്കം നിരവധി പേർക്കാണ് മാരകമായി പരിക്കേറ്റത്. വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചു നടത്തി വന്ന നിരാഹാര സമരവും അവസാനിപ്പിച്ചു. 26 ദിവസം നീണ്ടു നിന്ന ഉപവാസ സമരമാണ് അവസാനിച്ചത്. ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടും വിദ്യാർത്ഥി സമരവും ഉന്നയിച്ച് പാർലമെന്റ് സമ്മേളന നടപടികളും കഴിഞ്ഞ ആഴ്ച തടസ്സപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാർ പാർലമെന്റിന് പുറത്തും സമരത്തിലാണ്.

0: കേരളത്തിലെ പി എസ് സി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള എസ് ഐ ടി അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്നു. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ഡെപ്യൂട്ടി സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സിസ്റ്റം അനലിസ്റ്റ് എന്നിവരുടെ മൊഴിയാണ് എടുത്തത്. മൂല്യനിർണ്ണയത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. 100,000+ രൂപ ശമ്പളമുള്ള തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയതാണ് വിവാദമായത്. ദേശീയ ഗീതമായ വന്ദേമാതരത്തോടുള്ള അവഹേളനവും ആലാപനം തടസ്സപ്പെടുത്തുന്നതും 3 വർഷം ശിക്ഷ ലഭിക്കാമെന്ന ക്രിമിനൽ കുറ്റമാക്കാൻ നിർദ്ദേശിക്കുന്ന വന്ദേമാതരം ബില്ല് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനം തുടങ്ങിയ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്നതിനുള്ള 1971 നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് നിർദ്ദിഷ്ട ബില്ല്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയിയാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ബന്ധപ്പെട്ട കോടതികളുടെ അനുമതിയില്ലാതെ കോടതി നടപടികൾ ചിത്രീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സുപ്രീം കോടതി നിരോധിച്ചു. അനുമതി ഇല്ലാതെ കോടതി നടപടികളുടെ വീഡിയോയും ഓഡിയോയും പകർത്തൽ, എഡിറ്റിംഗ്, ഇവ സോഷ്യൽ മീഡിയയിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും പ്രചരിപ്പിക്കൽ, ധനസമ്പാദനം തുടങ്ങിയവയ്ക്കാണ് ഇടക്കാല ഉത്തരവിലൂടെ കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. ജുഡീഷ്യൽ നടപടികളുടെ വാർത്താ റിപ്പോർട്ടിങ്ങിനെ കോടതി ഉത്തരവ് ബാധിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമത്തിന് ഇന്ത്യൻ കമ്പനികൾ ചെലവിട്ട തുകയിൽ വൻ വർധന. 2024-25 സാമ്പത്തിക വർഷത്തിൽ 40.794 കോടി രൂപയാണ് CSR ഇനത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 17% വർധന ഇക്കാര്യത്തിലുണ്ട്. 617 കോടി രൂപ കേരളത്തിലും ചെലവഴിച്ചു. മുൻ വർഷത്തേക്കാൾ 59% വർധന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ കുശയുടെ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് വിജയകരമായി. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത്. DRDO ആണ് മിസൈൽ വികസിപ്പിച്ചത്. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, വലിയ വിമാനങ്ങൾ എന്നിവയെ ഉയരത്തിലും ദൂരത്തിലും വെച്ച് തകർക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് കഴിയും. റഷ്യൻ സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോയ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ജൂലൈ 18 കരിങ്കടലിൽ MV ഒമോർഫി എന്ന കപ്പലിനു നേരെ ആക്രമണം ഉണ്ടായത്. കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 10 ജീവനക്കാരാണ്. ഇവരിൽ 3 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ ഒരു നാവികനാണ് കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓർമൂസ് കടലിടുക്കിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഓരോ പാലമോ പവർ പ്ലാന്റോ US ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രൂത്ത് സോഷ്യലായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. ഓർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും 6,000 നാവികർ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് UN അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പങ്കാളികളായ രാജ്യങ്ങൾ ഈ നാവികരെ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് UN അവകാശ സമിതിയുടെ അധ്യക്ഷൻ വോക്കർ ട്രൂക്ക് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ മാത്രമാണ് ഹോർമൂസ് കടന്നത്. 20,000 ബാരൽ അസംസ്കൃത എണ്ണയുമായി ചൈനയുടെ റിസാവോ തുറമുഖം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ന്യൂ ജയന്റ് കപ്പലാണ് കടലിടുക്ക് കടന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഏഷ്യ പസഫിക് മേഖലയിൽ സദാസമയവും നിരീക്ഷണം സാധ്യമാക്കുന്ന ചൈനയുടെ റഡാർ ഉപഗ്രഹത്തിന് പിന്നിലെ സാങ്കേതിക രഹസ്യം ഒടുവിൽ ശാസ്ത്ര ലോകം കണ്ടെത്തി. ഭൂമിയുടെ ഉപരിതലത്തിൽ 3/3 ഭാഗവും എപ്പോഴും നിരീക്ഷണത്തിലാക്കാൻ ഈ റഡാർ ഉപഗ്രഹത്തെ സഹായിക്കുന്നത് ചൈനയുടെ കൈവശമുള്ള തികച്ചും അപൂർവമായ ഒരു ലോഹമാണെന്നാണ് കണ്ടെത്തൽ. ചൈനീസ് നിർമ്മിതമായ ലൂഡി താൻസ് 401 എന്ന ഉപഗ്രഹത്തിലാണ് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പ് ചൈന ഈ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ US ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്ക് പോലും സാധ്യമാകാത്ത ഈ സാങ്കേതിക മികവിന് പിന്നിലെ കാരണം അജ്ഞാതമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലാകുന്ന 3-ാമത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രശാന്ത്. 2025 കാലയളവിലും ശബരിമലയിൽ സ്വർണം തിരിമറി നടന്നുവെന്നും അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്ത് ഇതിനെ കൂട്ടുനിന്നുവെന്നുമാണ് SIT റിപ്പോർട്ട്. ഫിഫ ലോകകപ്പിന് പിന്നാലെ കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന് കോമൺവെൽത്ത് ഗെയിംസ് ഗ്ലാസ്ഗോ 2026 തുടക്കമായി. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ 23-ാം എഡിഷൻ വ്യാഴാഴ്ച ആരംഭിച്ചത്. ഗ്ലാസ്ഗോ നഗരത്തിലെ പ്രധാനപ്പെട്ട 4 വേദികളിലായി 10 കായിക ഇനങ്ങളും 6 പാരാസ്പോർട്സ് ഇനങ്ങളുമാണ് നടത്തപ്പെടുന്നത്. 74 രാജ്യങ്ങളിൽ നിന്നുള്ള 3,000 കായിക താരങ്ങൾ മത്സരങ്ങളുടെ ഭാഗമാകും. നേരത്തെ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ നടത്താൻ നിശ്ചയിച്ച മത്സരങ്ങൾ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിനെ സ്കോട്ട്ലൻഡ് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് 4-ാം തവണയാണ്. 13 ഇനങ്ങളിലായി 5 മലയാളികൾ ഉൾപ്പെടെ 126 കായിക താരങ്ങളാണ് ഇന്ത്യയ്ക്കായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോൾഗോഹെയ്ൻ എന്നിവർ കളത്തിലുണ്ട്. ഗ്ലാസ്ഗോയിൽ വെള്ളിയാഴ്ച നടന്ന പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗിൽ ജണ്ടുകുമാർ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടി. വെങ്കല മെഡലാണ് ജണ്ടുകുമാറിന് ലഭിച്ചത്. 2022 ബെർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അർജന്റീനയെ ഏകപക്ഷമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ലാമിൻ യമാലിന്റെ സ്പെയിൻ വീണ്ടും ലോകകപ്പ് ഫുട്ബോളിന്റെ നെറുകയിൽ ഇടം പിടിച്ചത്. പന്തേ പൂർണ്ണമായി സ്പെയിനിന്റെ നിയന്ത്രണത്തിലായതോടെ മെസ്സിക്കും സംഘത്തിനും മൈതാനത്തെ കാഴ്ചക്കാരാകേണ്ടി വന്നുവെന്ന് പറയാം. മത്സരം പലപ്പോഴും സ്പെയിനും അർജന്റീനയുടെ ഗോളി എമിലിയാന മാർട്ടിനെയും തമ്മിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിശ്ചിത സമയത്തെ ഗോൾ വലയം ഭേദിക്കാനാകാതെ വന്നതോടെ അധിക സമയത്തിന്റെ ആദ്യ പകുതിയിൽ ഫെറാൻ ടോറസ് എടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ടാണ് സ്പെയിനെ വിജയത്തിലേക്ക് നയിച്ചത്. 2010 ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പ് ചുംബിച്ചത്. 2027 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദിയും തീയതിയും അന്താരാഷ്ട്ര കൗൺസിൽ പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ ദി ഓവൽ ഗ്രൗണ്ടാണ് കലാശപ്പോരാട്ടത്തിന് വേദിയാകുന്നത്. 2027 June 9 മുതൽ 13 വരെയാണ് ഫൈനൽ മത്സരം. ഇത് രണ്ടാം തവണയാണ് ദി ഓവൽ ഗ്രൗണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ബിജു കുര്യൻ, ജില്ലാ ലേഖകൻ ദീപിക പത്തനംതിട്ട.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാത പേര് സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
5: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
6: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
5: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
4: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
5: ചേടാ,
4: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൗദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കയറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കു വെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: 2008 മുതൽ

0: ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് P ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൗകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിന് മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. മഞ്ഞമ്പതി കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
1: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. July 23 മുതൽ August 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. അഥ വാർത്താഃ. കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന സ്വപദാത് ത്യാഗപത്രം ദത്വാ തത് പ്രധാനമന്ത്രിണേ നരേന്ദ്രമോദിനെ സമർപ്പിതവാൻ. സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിത്തെ ഏകസ്മിൻ സന്ദേശെ ശ്രീ പ്രധാന അവദത് യത് ഗത ദശദിനേഷു ഛാത്രാണാം വിരോധ പ്രദർശനാനന്തരം ഉത്പന്നയാ പരിസ്ഥിത്യാ സഹ അത്യന്തം വ്യഥിതഃ അഭവത്. എതത് സ്വസ്യ പ്രതിഷ്ഠായാഃ വിഷയഃ നാസ്തീതി ഇത്യപി തേന ഉക്തം. അസൌ നവദില്യാം ജന്തരമന്തരസ്ഥലേ വിദ്യമാനാം സ്ഥിതിം സമഗ്രദേശസ്യ പരിസ്ഥിതിം ചാവലോക്യ നിർണയം അകരോത്. ശ്രീ പ്രധാന പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ മാർഗദർശനായ വിശ്വാസായ നിരന്തര സഹയോഗായ ച കൃതജ്ഞതാമപി പ്രകടിതവാൻ. അസൌ ഏതദപി ഉക്തവാൻ യത് രാഷ്ട്രസേവാ തസ്യ ജീവനസ്യ സർവോച്ച പ്രാഥമികത അസ്തി സഹൈവ ജീവനപര്യന്തം തസ്യൈ സമർപ്പിതഃ ഭവിഷ്യതീതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ കേന്ദ്രീയ മന്ത്രി പരിഷദഃ ധർമ്മേന്ദ്ര പ്രധാനസ്യ ത്യാഗപത്രം തത്ക്ഷണ പ്രഭാവേണ സ്വീകൃതവതീ. ധർമ്മേന്ദ്ര പ്രധാനസ്യ ത്യാഗപത്രാനന്തരം കേന്ദ്രീയമന്ത്രി പ്രഹ്ലാദ് ജോഷി നൂതന ശിക്ഷാമന്ത്രി ഭവിഷ്യതി. വർത്തമാനദായിത്വേന സഹ ശിക്ഷാമന്ത്രാലയസ്യ ദായിത്വമപി തസ്മൈ സമർപ്പിതം.
4: प्रधानमंत्री जी ने विश्वास रख के इतना बड़ा जिम्मेदारी मेरे ऊपर दिया है, उसको मैं पूरा विनम्रता के साथ और पूरा जिम्मेदारी के साथ मैं निभाऊंगा. प्रधानमंत्री जी को धन्यवाद अर्पित करता हूं एंड आई विल ट्राई टू कम टू हिज एक्सपेक्टेशन इन दिस पर्टिकुलर डिपार्टमेंट एंड आई विल विथ फुल स्ट्रेंथ आई विल ट्राई टू वर्क विथ ऑल ह्यूमिलिटी एंड ऑनेस्ट.
3: രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ മോൾദോവ ഉത്തർ മെസിഡോനിയ റോമാനിയ ദേശാനാം ആധികാരിക യാത്രാം സമ്പന്നം കൃത്വാ അദ്യ പ്രാതഃ നവദില്ലിം പ്രത്യാഗതവതി. അസ്യാം യാത്രായാം അനേകാനി ഐതിഹാസിക സോപാനാനി സ്ഥാപിതാനി. തേഷു കസ്യാപി ഭാരതീയ രാഷ്ട്രപതേഃ മോൾദോവ ഉത്തർ മെസിഡോനിയ ദേശയോഃ പ്രഥമ ആധികാരിക യാത്ര സഹൈവ ത്രിദശകാനന്തരം റോമാനിയ ദേശസ്യ പ്രഥമ ആധികാരിക യാത്ര സമ്മിലിത അസ്തി. സമഗ്രയാത്രാവധൌ രാഷ്ട്രപതി പദാസീന മുർമുഃ വിഭിന്ന ദേശാനാം രാഷ്ട്രാധ്യക്ഷൈഃ സഹ പ്രതിനിധിമണ്ഡലസ്തരീയ വാർത്താഃ അകരോത്. വ്യാപാര മഞ്ചാൻ സംബോധിതവതി തഥാ ഭാരതീയ പ്രവാസി സമുദായസ്യ സദസ്യൈഃ സഹ സംവാദമപി അകരോത്. പ്രശാസനം ശ്വഃ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം വിംശതിഃ ഷഡ്വിംശതിഃ ഇതി പ്രസ്തുതം കരിഷ്യതി. ഏതത് വിധേയകം സോമവാസരസ്യ ലോക്സഭാ കാര്യസൂചൌ സമാവിഷ്ടം. ഏതേന സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമഃ വിംശതിഃ ചതുർവിംശതിഃ ഇത്യേതസ്മിൻ സംശോധനം ഭവിഷ്യതി. കേന്ദ്രീയമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഹ ഏതത് വിധേയകം ലോക്സഭായാം പ്രസ്തോഷ്യതി. ഉല്ലേഖനീയമസ്തി യത് ഗതശുക്രവാസരെ കേന്ദ്രീയമന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗേ പരീക്ഷാസു ച അനുചിത സാധന പ്രയോഗ പ്രകരണേഷു ദ്രുതന്യായാലയാനാം സ്ഥാപനായ ദോഷിഷു ച കഠോരതര ദണ്ഡവിധാനം സുനിശ്ചേതും പ്രാരൂപ വിധേയകം അനുമോദിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പൂർവാഹ്നേ ഏകാദശവാദനെ സ്വീയ മൻ കി ബാത് ഇത്യേതസ്മിൻ കാര്യക്രമേ ദേശവാസിഭിഃ സാകം വിചാര വിനിമയം കരിഷ്യതി. മൻ കി ബാത് ഇതി മാസിക കാര്യക്രമസ്യ ഇദം ഷട്രിംശദധികൈകശതം സംസ്കരണം ഭവിത. അസ്യ കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ ദൂരദർശനസ്യ ച സർവാഭിഃ വാഹിനീഭിഃ പ്രസാരയിഷ്യതി. അയം കാര്യക്രമഃ ആകാശവാണി ദൂരദർശനം പ്രധാനമന്ത്രി കാര്യാലയഃ സൂചനാ പ്രസാരണ മന്ത്രാലയഃ ഇത്യേതേഷാം യൂട്യൂബ് വാഹിനീഷ്വപി ദ്രഷ്ടും ശക്യതെ ഇതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സായം സാർദ്ധചതുർവാദനെ ദൃശ്യശ്രവ്യപരാന്തർജാലീയ മാധ്യമേന ഷഡ്വിംശത്യധികദ്വിസഹസ്രതമസ്യ വികസിത വൈബ്രന്റ് വില്ലേജ് കാര്യക്രമസ്യ സഹഭാഗിഭിഃ സഹ സംവാദം സാധയിഷ്യതി. വിംശതി പ്രതിവിംശതേഃ പുരുഷ ക്രിക്കറ്റ് സ്പർദ്ധായാം ഭാരതേന ത്രിസ്പർദ്ധാത്മക ശൃംഖലായാഃ ദ്വിതീയ ക്രീഡായാം ജിംബാബ്വേ ദലം നവതി ധാവനാങ്കൈഃ പരാജിതം ഇതി വാർത്താഃ.
5: ആകാശവാണി.
6: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
7: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
8: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
6: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
9: ജ്യേഷ്ഠനെ

0: ശിവൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിങ്ങനെ രാമായണത്തിലുള്ള പല കഥാപാത്രങ്ങളുടെയും ഓരോ അവസരത്തിലെയും പെരുമാറ്റം പരിശോധിച്ചാൽ ഈ പ്രസ്താവത്തിൻ്റെ സാരം ബോധ്യപ്പെടും. ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ അഭിവാദ്യം ചെയ്യുന്ന രീതി, മൂത്തയാളുടെ നിർദ്ദേശം ഇളയ ആൾ നിരുപാധികം അനുസരിക്കുന്ന സമ്പ്രദായം, ഇവയുടെ ആകത്തുകയാണ് ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സന്മാർഗ സന്ദേശം. ബാലിയോട് സുഗ്രീവന് ഇണങ്ങിപ്പോവാൻ കഴിയാതെ വന്നത് ജ്യേഷ്ഠന്റെ പെരുമാറ്റത്തിൽ പല പെരും പാകപ്പിഴകളും വ്യക്തമായതിനാലാണ്. രാവണനോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുംഭകർണൻ അയാളെ വിട്ടുപോയില്ല. വിഭീഷണന് ജീവൻ വേണമെങ്കിൽ സ്ഥലം വിടണം എന്ന നില വന്നു. കൗസല്യ കൈയേയിമാരെ ഒപ്പം കരുതി ചിൽപ്പുമാൻ. ശ്രീരാമൻ പെറ്റമ്മയായ കൗസല്യയോട് എത്രമാത്രം സ്നേഹാദരങ്ങൾ പുലർത്തിയോ അത്രത്തോളം തന്നെ കൈകേയിയോടും അവ സദാ ഉള്ളിൽ സൂക്ഷിച്ചു. യുവരാജ പദവിയും അച്ഛൻ്റെ നിര്യാണാനന്തരം രാജസ്ഥാനം തന്നെയും തനിക്ക് കൈവരുമായിരുന്നത് നഷ്ടമാകാൻ പ്രത്യക്ഷ കാരണം രാമനൊഴികെ മിക്കപേരുടെയും ദൃഷ്ടിയിൽ കൈകേയിയാണല്ലോ. രാമൻ ചിൽപ്പുമാനാണ്, ജ്ഞാനസ്വരൂപൻ. അദ്ദേഹത്തെ കുറിച്ചിടത്തോളം രാജകിരീടം, ചെങ്കോൽ എന്നിവയ്ക്കും മരവുരി, യോഗദണ്ഡ് എന്നിവയ്ക്കും അതതിൻ്റേതായ മൂല്യമുണ്ട്. അതേയുള്ളൂ താനും. കൈകേയിയാണ് തനിക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്ന വനവാസത്തിന് കാരണഭൂതയായ ദുഷ്ട എന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഒരാൾ ഒരു സംഭവത്തിന് കാരണമാവുന്നു എന്നത് ഉപരിപ്ലവദൃഷ്ടികൾക്ക് മാത്രമുണ്ടാവുന്ന തെറ്റിദ്ധാരണ തന്നെ. മന്ധരയ്ക്കും ക്ഷമാർഹത്വം സന്തതം കാണു രാഘവൻ. മൂന്ന് അമ്മമാർക്കും കൂടി നാല് ഓമനപുത്രന്മാർ, സ്വച്ഛസുന്ദരമായ ഗാർഹിക അന്തരീക്ഷം, അതായിരുന്നു അയോധ്യ രാജധാനിയിൽ. പാലിൽ മഷിയെന്നോണം അതിൽ തെറ്റിദ്ധാരണ കലർത്തിയത് മന്ധര എന്ന ഖൂനിയായ കൈകേയി പരിചാരികയാണ്. ഇങ്ങനെയാണല്ലോ രാമായണം വായിക്കുന്ന മിക്കവർക്കും തോന്നുക രാമനോട് അങ്ങേയറ്റം സ്നേഹം. ഒരുപക്ഷെ ഭരതനോട് എന്നതിലുമേറെ വാത്സല്യമുണ്ടായിരുന്ന കൈകേയിയെ പറഞ്ഞിളക്കി ദശരഥ മഹാരാജാവിൻ്റെ അനന്തരാവകാശിയായി ഭരതനെ പ്രതിഷ്ഠിക്കാനും രാമനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കാനും നടന്ന കുൽസിത ശ്രമത്തിൻ്റെ സൂത്രധാരിണി മന്ധരയാണെന്ന വസ്തുത കുപ്രസിദ്ധം ആയിരുന്നു. അവളോടും പുരുഷോത്തമൻ എപ്പോഴും സ്വന്തം പട്ടാഭിഷേകം കഴിഞ്ഞിട്ടും അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെയാണ് പെരുമാറിയത്. ഇത് അദ്ദേഹത്തെ മാതൃകാ പുരുഷോത്തമനാക്കുന്ന ഒരു പ്രധാന വസ്തുതയത്രേ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനം ഈ മാസം 27-ന് 63-ാമത് സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേട്ടങ്ങൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ വിള ഗവേഷണവും വികസനവും മുന്നോട്ട്

0: പ്രദർശിപ്പിക്കുന്ന സാങ്കേതിക പ്രദർശനം, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ തത്സമയ പ്രദർശനം, ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ കൃഷിയിലെ മികച്ച രീതികളുടെ ആശയവിനിമയം, അറിവ് കൈമാറ്റം, വ്യാപനം എന്നിവ സാധ്യമാക്കുന്ന ഒരു കർഷക ശാസ്ത്രജ്ഞ ഇന്റർഫേസ് എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കും. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുകയോ 1800-4250-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം 15 വരെ അപേക്ഷിക്കാം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ അല്ലെങ്കിൽ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്ത് പുനരുദ്ധാരണം നടത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ പുനരുദ്ധാരണം നടത്തുന്നതിനായിട്ടാണ് ധനസഹായം നൽകുന്നത്. ജൈവകൃഷിക്ക് 30x8x2.5 വിസ്തീർണമുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് മൊത്തം പദ്ധതി ചെലവിന്റെ 50% 50,000 രൂപ ധനസഹായമായി നൽകുന്നു. ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, ആദിച്ചനല്ലൂർ, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. ഈ പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതി ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9497-7806-34. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ രാമവർമ്മ ഒരു ചരിത്രപരമായ വിളംബരം പുറപ്പെടുവിച്ചു. കേരളത്തിലെ കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്താനും അന്തസ്സോടെ വസ്ത്രം ധരിക്കാനും അനുവദിക്കുന്നതായിരുന്നു ഈ വിളംബരം. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും വസ്ത്രധാരണ രീതികൾക്കുമെതിരായ വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ വിളംബരം കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. പിന്നോക്ക വിഭാഗക്കാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്നതിൽ ഈ പ്രഖ്യാപനം വലിയ പങ്കുവഹിച്ചു. തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തങ്ങളുടെ മാന്യതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കുപ്പായം ധരിക്കാനോ അല്ലെങ്കിൽ പരുക്കൻ തുണികൊണ്ട് ശരീരം മറയ്ക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വിളംബരത്തിലൂടെ അനുവദിച്ചു. അധസ്ഥിത വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അന്നത്തെ ക്രൂരമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏകദേശം 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന

0: ശക്തമായ പോരാട്ടങ്ങളുടെ ഫലമായാണ് ഈ വിളംബരം ഉണ്ടായത്. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ ദിനങ്ങളിലൊന്നാണ് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. 1999 ജമ്മു കാശ്മീരിലെ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇന്ത്യൻ സൈന്യം നേടിയ മഹത്തായ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. കാർഗിലിലെ ഇന്ത്യൻ അതിർത്തികൾ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ പോരാട്ടത്തിന് ഓപ്പറേഷൻ വിജയ് എന്നാണ് പേരിട്ടിരുന്നത്. 60 ദിവസത്തോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനൊടുവിൽ 1999 ജൂലൈ 26 ഇന്ത്യ പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ 527 ഇന്ത്യൻ സൈനികരാണ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത്. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ തുടങ്ങിയ ധീരന്മാർക്ക് മരണാനന്തരമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ പരമവീരചക്ര ലഭിച്ചു. എല്ലാ വർഷവും ജൂലൈ 26 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിലും കാർഗിലിലെ ഡോബ്ര യുദ്ധസ്മാരകത്തിലും പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1965 ജൂലൈ 26 മാൽദ്വീപ്സ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ മാലിദ്വീപ് പ്രധാനമന്ത്രിയായിരുന്ന ഇബ്രാഹിം നാസിറും ബ്രിട്ടീഷ് അംബാസഡറും തമ്മിൽ കൊളംബോയിൽ വെച്ചാണ് ചരിത്രപരമായ സ്വാതന്ത്ര്യ കരാർ ഒപ്പുവെച്ചത്. മാലിദ്വീപിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതിനാൽ എല്ലാ വർഷവും ജൂലൈ 26 അവിടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. മനഃശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ച പ്രശസ്ത സ്വിസ് സൈക്യാട്രിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായ കാൾ ഗുസ്താവ് യുങ് ജനിച്ചത് 1875 ജൂലൈ 26. മനുഷ്യ വ്യക്തിത്വങ്ങളെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നിങ്ങനെ ആദ്യമായി തരംതിരിച്ചത് അദ്ദേഹമാണ്. കൂടാതെ കൂട്ടായ അബോധ മനസ്സ്, ആർക്കിടൈപ്പുകൾ തുടങ്ങിയ ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിലെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായ ഒലിവിയ ഡി ഹാവിലാൻഡ് അന്തരിച്ചത് 2020 ജൂലൈ 26. ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന ചിത്രത്തിലെ മെലാനി ഹാമിൽട്ടൺ എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ ആഗോളതലത്തിൽ ശ്രദ്ധേയയായത്. സിനിമാ സ്റ്റുഡിയോകളുടെ കരാറടിമത്തത്തിൽ നിന്ന് അഭിനേതാക്കൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ അവർ നടത്തിയ നിയമ പോരാട്ടം ഹോളിവുഡ് ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്ടർ ശ്യാം കെ സംസാരിക്കുന്നു.
4: നിങ്ങളിൽ ചിലരെങ്കിലും പാർക്കിൻസൺസ് രോഗത്തെപ്പറ്റി മുൻപ് കേട്ടിട്ടുണ്ടാകും. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ ക്രമാനുഗതമായ അകാലചരമം അഥവാ പ്രിമച്വർ ഡെത്ത് കൊണ്ടുണ്ടാകുന്ന രോഗമാണിത്. 100ൽ 1 ബാധിക്കാവുന്ന രോഗമാണ് ഇത്. പൊതുവേ ഈ രോഗം മധ്യവയസ്സ് കഴിഞ്ഞവരെയാണ് ബാധിക്കാറുള്ളതെങ്കിലും ഏതാണ്ട് 10% രോഗികളിൽ 40കളിലോ അതിനു മുൻപോ പാർക്കിൻസൺസ് രോഗം തുടങ്ങാറുണ്ട്. മറ്റ് ന്യൂറോ ഡിജനറേറ്റീവ് അഥവാ തേയ്മാന രോഗങ്ങളെപ്പോലെ പാർക്കിൻസൺസ് രോഗവും എന്തുകൊണ്ടുണ്ടാകുന്നു അഥവാ എങ്ങനെയുണ്ടാകുന്നു എന്നതിന് വ്യക്തവും സമ്പൂർണവുമായ ഒരു ഉത്തരം ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പല ജനിതക പാരിസ്ഥിതിക ഘടകങ്ങളും പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി സമീപകാല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപൂർവമായി പാർക്കിൻസൺസ് രോഗം പാരമ്പര്യമായി, അതായത് ഒരു കുടുംബത്തിൽ പലരെയും ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങളിലൊന്ന് റെസ്റ്റ് ട്രമർ അഥവാ വിശ്രമാവസ്ഥയിലുള്ള വിറയലാണ്. വിറയൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണെങ്കിലും ഏതാണ്ട് 1/4 രോഗികൾക്ക് വിറയൽ ഉണ്ടാകണമെന്നില്ല. കൈകാലുകളിലെ പേശികൾക്ക് ആവശ്യത്തിന് ബലമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് മന്ദഗതിയിലേ ചെയ്യാനാവൂ. മസ്തിഷ്കത്തെ ബാധിക്കുന്ന മറ്റ് ന്യൂറോ ഡിജനറേറ്റീവ് അഥവാ തേയ്മാന രോഗങ്ങളെപ്പോലെ തന്നെ പാർക്കിൻസൺസ് രോഗവും ചികിത്സിച്ച് മാറ്റുവാനുള്ള വിദ്യ കണ്ടെത്തുന്നതിൽ വൈദ്യശാസ്ത്രം ഇതുവരെ വിജയിച്ചിട്ടില്ല. എന്നാൽ ഭാഗ്യവശാൽ പാർക്കിൻസൺസ് രോഗം മൂലമുള്ള ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിയന്ത്രിച്ച് രോഗിക്ക് ആശ്വാസം പകരാനുതകുന്ന വിവിധ ചികിത്സാ മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും ഫിസിയോതെറാപ്പി തുടങ്ങിയ അനുബന്ധ ചികിത്സകൾ ചെയ്യുകയും ചെയ്താൽ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനും രോഗമുണ്ടെങ്കിലും അനവധി വർഷങ്ങൾ സാധാരണ ജീവിതം നയിക്കുവാനും പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് ഇന്ന് സാധിക്കും. രോഗലക്ഷണങ്ങളുടെ രീതിയും കാഠിന്യവും അനുസരിച്ച് മരുന്നുകളുടെ സമയത്തിലും അളവിലും കാലാകാലമായി വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഇതിനായി പാർക്കിൻസൺസ് രോഗ ചികിത്സയിൽ പരിചയവും അനുഭവജ്ഞാനവുമുള്ള ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണ്. ഇപ്രകാരം മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ കൊണ്ട് അനവധി വർഷങ്ങൾ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാനാവും. എന്നാൽ രോഗം അനേകം വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും കൂടുതൽ കാഠിന്യത്തിലെത്തുകയും

0: ചെയ്യുമ്പോൾ ചില രോഗികൾക്ക് മരുന്ന് ചികിത്സ കൊണ്ട് മാത്രം പൂർണ്ണ ആശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ടാകാം. ഇത്തരം രോഗികൾക്ക് ആശ്വാസം പകരാനായി ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS എന്ന നൂതനമായ ഒരു ശസ്ത്രക്രിയാ രീതി ഇന്ന് ലഭ്യമാണ്. പഴക്കമേറിയ പാർക്കിൻസൺസ് രോഗം മൂലം മരുന്ന് ചികിത്സ കൊണ്ട് വേണ്ടത്ര പ്രയോജനം കിട്ടാത്ത രോഗികൾക്ക് വീണ്ടും കുറച്ചുകൂടി വർഷങ്ങൾ സൗഖ്യത്തോടെ ജീവിക്കുവാൻ DBS ഓപ്പറേഷൻ സഹായിക്കുന്നു. തലച്ചോറിനുള്ളിലെ ചില ഭാഗങ്ങളിലേക്ക് നിയന്ത്രിതമായ രീതിയിൽ വൈദ്യുത തരംഗങ്ങൾ പ്രവഹിപ്പിക്കാനുള്ള അതിസൂക്ഷ്മമായ ചാലകങ്ങൾ അഥവാ ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുകയാണ് ഈ ശസ്ത്രക്രിയയുടെ ആദ്യപടി. തുടർന്ന് നെഞ്ചിന്റെ ഭാഗത്ത് തൊലിക്കടിയിൽ ഘടിപ്പിക്കുന്ന ഒരു സ്റ്റിമുലേറ്ററുമായി ഈ ചാലകങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഈ സ്റ്റിമുലേറ്റർ അഥവാ പേസ് മേക്കർ ട്യൂൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ തലച്ചോറിലേക്ക് വൈദ്യുത തരംഗങ്ങൾ പ്രവഹിക്കുകയും രോഗിക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ സെന്റർ ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ പാർക്കിൻസൺസ് രോഗ ചികിത്സയുടെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന സമഗ്ര ചലന വൈകല്യ കേന്ദ്രം അഥവാ കോംപ്രിഹെൻസീവ് കെയർ സെന്റർ ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും മരുന്നുകൾ കൊണ്ടും ശസ്ത്രക്രിയ കൊണ്ടും രോഗികൾക്ക് ദീർഘകാലം ആശ്വാസം പകരാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് പാർക്കിൻസൺസ് രോഗം. ഇത്തരം വിദഗ്ധ ചികിത്സകളിലൂടെ മിക്ക രോഗികൾക്കും ഏതാണ്ട് നോർമലായ ഒരു ജീവിതം നയിക്കാനാവും.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്യാം കെ.
2: തൊഴിൽ ദർശനം.
3: ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിൽ സ്റ്റൈപ്പൻഡിയറി ട്രെയിനി ടെക്നീഷ്യൻ തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 255 ഒഴിവുണ്ട്. 2 വർഷത്തെ പരിശീലനത്തിനു ശേഷമായിരിക്കും നിയമനം. പ്ലാന്റ് ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ ട്രേഡുകളിലാണ് അവസരം. യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുൾപ്പെട്ട് സയൻസ് സ്ട്രീമിലുള്ള പ്ലസ് ടുവിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള വിജയം, ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾക്കും മാത്തമാറ്റിക്സിനും 50% മാർക്കോടെയുള്ള 10ാം ക്ലാസ് വിജയവും, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ ട്രേഡിലുള്ള 2 വർഷത്തെ ITI. എല്ലാ അപേക്ഷകരും 10ാം തലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. പ്രായം 18-24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 4. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.npcil.nic.in അല്ലെങ്കിൽ www.npcilcareers.co.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.npcil.nic.in അല്ലെങ്കിൽ www.npcilcareers.co.in. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ മധ്യപ്രദേശിലുള്ള സബ്സിഡിയറി സ്ഥാപനമായ നോർത്തേൺ കോൾഡ് ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 259 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലുള്ള NCL ഖനികളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നിയമനം ലഭിക്കും. മൈനിംഗ് സിർദാർ ഒഴിവ് 254. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യവും മൈനിംഗ് സിർദാർഷിപ്പ് സർട്ടിഫിക്കറ്റ്, മൈനിംഗ് സിർദാറായി ജോലി ചെയ്യാൻ സാധിക്കുന്ന തത്തുല്യ സർട്ടിഫിക്കറ്റും ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ 10ാം ക്ലാസ് തത്തുല്യവും മൈനിംഗ് എഞ്ചിനീയറിംഗിൽ ബിരുദം, ഡിപ്ലോമയും ഓവർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്, മൈനിംഗ് സിർദാറായി ജോലി ചെയ്യാൻ സാധിക്കുന്ന തത്തുല്യ സർട്ടിഫിക്കറ്റ്, ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 1180 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nclcil.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nclcil.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 5. ഇന്ത്യൻ റെയിൽവേയിൽ സെക്ഷൻ കൺട്രോളർമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 119 ഒഴിവുണ്ട്. ബിരുദമാണ് യോഗ്യത. പ്രായം 20.

0: ഇരുപതിനും 33 വയസ്സിനും ഇടയിൽ. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം RRBകളുടെ വെബ്സൈറ്റിൽ 03/2026 എന്ന വിജ്ഞാപന നമ്പറിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 14. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് വിലാസം www.rrbtiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrbtiruvananthapuram.gov.in.
1: തൊഴിൽ ദർശനം.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ,
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട്, മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
8: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
9: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
10: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യത.

0: മതിയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
1: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम
0: जी राष्ट्रपति द्रौपदी मुर्मू स्वीकृतो. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തതയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഇന്ന് രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 27 കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിൽ നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. 2 നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26 കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27 കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീര സൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 12 പേർ അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമേ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 വ്യത്യസ്ത പരിശോധനകളിൽ ഏകദേശം 2 കിലോഗ്രാം വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 ദിവസത്തെ സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
0: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
3: പട്ടം താണുപിള്ള. സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം താണുപിള്ള 1885 ജൂലൈ 15 തിരുവനന്തപുരത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ സ്കൂൾ കോളേജ് പഠനം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അധ്യാപകനായും കൃഷിവകുപ്പിലും ജോലി ചെയ്ത അദ്ദേഹം BL ബിരുദത്തിനുശേഷം തിരുവനന്തപുരത്ത് വക്കീലായി സേവനമനുഷ്ഠിച്ചു. ഉത്തരവാദിത്ത

0: ഭരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ സജീവ പങ്കുവഹിച്ച അദ്ദേഹം സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 1960 അദ്ദേഹം രണ്ടാമതും മുഖ്യമന്ത്രിയായി. വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിലെ പരിഷ്കരണത്തിനും പുരോഗതിക്കും അദ്ദേഹം ഊന്നൽ നൽകി. രാഷ്ട്രീയ അസ്വാരസ്യങ്ങളെ തുടർന്ന് 1962 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അദ്ദേഹം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. തിരുവിതാംകൂറിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ഉന്നമനത്തിനായുള്ള ശ്രമങ്ങളിലും സജീവ പങ്കാളിയാവുകയും അഴിമതിക്കെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത പട്ടംതാണുപിള്ള 1970 ജൂലൈ 27 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പട്ടംതാണുപിള്ളയുടെ ശബ്ദം.
1: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ഗാന്ധിജിയെ അറിയിക്കുന്നതിനും ഉത്തരവാദ ഭരണം നേടുവാനുള്ള യത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ അമൂല്യമായ അനുഗ്രഹവും ഉപദേശവും സമ്പാദിക്കുന്നതിനുമായി വാർധായിൽ ചെന്നാണ് ആദ്യമായി മഹാത്മജിയെ നേരിട്ട് കാണുക. അതിനുശേഷം നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉറ്റ സമ്പർക്കം പുലർത്തുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏത് പ്രശ്നവും തുറന്ന മനസ്സോടുകൂടി സമീപിക്കുവാനും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടും സമ്പൂർണ്ണ ഹൃദയശുദ്ധിയോടും അങ്ങേയറ്റം വസ്തുനിഷ്ഠതയോടും കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും സന്നദ്ധതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിടത്തോളം മറ്റൊരു ജനനേതാവിനും ഉള്ളതായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ലക്ഷ്യവും മാർഗവും ഒന്നുപോലെ കളങ്കരഹിതവും ശ്രേഷ്ഠവും സദാചാരാധിഷ്ഠിതവുമായിരിക്കണമെന്ന തത്വം മഹാത്മജി അതികർക്കശമായി പരിപാലിച്ചു വന്നു. തൻ്റെ ഉപദേശമോ സഹായമോ തേടുന്നവരിലും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പറയുന്നതെല്ലാം തന്നെത്താൻ പ്രവൃത്തിരൂപത്തിൽ മാതൃകാപരമായി നിർവഹിച്ച മറ്റൊരു വ്യക്തിയെയും ഞാൻ കാണുന്നുമില്ല.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പട്ടംതാണുപിള്ളയുടെ ശബ്ദം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കണ്ടതും കേട്ടതും
2: ചേട്ടാ, അപ്പുറത്തെ സുമതി ഇന്നലെ പറയുവാ നമ്മുടെ ഗാർഡൻ കണ്ടിട്ട് അവക്ക് കൊതിയാവുന്നു എന്ന്.
3: ഓ,
2: എന്നെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എന്ന്. രോമാഞ്ചം വന്നു അറിയാമോ.
3: ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡായ ഞാൻ കറിവേപ്പില.
2: ഓ, നിങ്ങൾക്ക് സൗന്ദര്യപ്പണക്കം തോന്നണ്ട എന്ന് കരുതിയാവും. അല്ലെങ്കിലും സുമതിക്ക് നിങ്ങളെ പണ്ടേ കണ്ണെടുത്താ.
3: മതി മതി മതി, ഡയലോഗ് അടിക്കണ്ട. അധ്വാനിക്കുന്നവൻ അംഗീകാരം, അതാണ് എന്റെ ഒരു പോളിസി.
2: ഓ, അല്ലെങ്കിൽ നിങ്ങളല്ലേ ഈ വീടിന്റെ ഐശ്വര്യം.
3: വളം ഞാൻ തന്നെ ഇട്ടോളാം, ഒരുപാട് സുഖിപ്പിച്ച് ബുദ്ധിമുട്ടണ്ട.
2: ഓ, എന്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല.
3: കാട് പിടിച്ച പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതായത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി ലൂക്കോസിനോട് വേദമോതിയതാ ഇതിനൊരു പരിഹാരം കാണണേന്ന്. അന്നേരം എല്ലാം ഏറ്റെന്ന് പറഞ്ഞിട്ട്.
2: കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കൊടുത്തതിനെ എരിവും പുളിവും ഇത്തിരി കുറഞ്ഞു പോയി കാണും. അതാ അയാൾ പ്രതികരിക്കാത്തത്.
3: കുറഞ്ഞെന്നോ? എന്നാ ഇന്നയാൾ എരിവും പുളിയും എരിവരിയും അറിയും. എടി, എന്റെ ഷട്ടിങ് എടുത്തേ. ഗ്ലൂക്കോസിനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ സിക്സ് പാക്കിന്റെ വീര്യം അവനെ അറിയാത്തതുകൊണ്ടാ.
2: ഓ, ഷർട്ടൊക്കെ തരാം, പക്ഷേ സിക്സ് പാക്ക് സീറോ പാക്കൊക്കെ നിക്കണ്ട. കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാ മതി.
4: ആഹാ, തങ്കപ്പനോ? വരൂ വരൂ, ഇരിക്കൂ.
3: ഇരിക്കാനല്ല ഗ്ലൂക്കോസെ വന്നത്. ആ പറമ്പ് വെട്ടുന്ന കാര്യം എന്തായി? ഇന്ന് എന്റെ മുറ്റത്ത് മൂർക്കം കുട്ടി വന്ന് ഭരതനാട്യം കളിക്കുമായിരുന്നു.
4: അയ്യോ തങ്കപ്പ, സ്ഥിരം പറമ്പ് വെട്ടാൻ വരുന്നവൻ നാട്ടിൽ പോയിട്ട് വന്നില്ല. പോരാത്തതിന് ഈ പറമ്പ് എന്റെ ആണെങ്കിലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാട് എന്റെ അല്ല.
3: എന്റെ ലൂക്കോസെ, പറമ്പ് ആരുടേതായാലും കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നാളെ എന്റെ ചേച്ചിയും പിള്ളേരും വിദേശത്തുനിന്ന് വരാനുള്ളതാ.
4: തങ്കപ്പ, ഇന്നത്തെ കുട്ടികൾ എവിടെ പറമ്പിൽ കളിക്കുന്നു? അവർ എഐയും ലാപ്ടോപ്പും പ്രോംപ്റ്റും അടിച്ച് ജീവിക്കുന്നവരല്ലേ. പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.
3: നാളെ പറമ്പ് വെട്ടിയില്ലെങ്കിൽ ലൂക്കോസ് അയൽക്കാരന്റെ യഥാർത്ഥ സ്വഭാവം കാണും.
4: പിന്നെ കാണും കാണും. ഹലോ.
5: ഹലോ, ലൂക്കോസ് അല്ലേ?
4: അതെ.
5: ഇത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നാണ്.
4: എന്താ സാറേ കാര്യം?
5: ലൂക്കോസിന് എത്ര സെന്റ് സ്ഥലമുണ്ട്?
4: 60 സെന്റ് ഉണ്ട് സാറേ.
5: ഓ, കാട് പിടിച്ച് കിടക്കുകയാണല്ലേ. അവിടെ പാമ്പുകളുടെ സങ്കേതമാണെന്ന് നിങ്ങളുടെ അയൽവാസി പരാതി തന്നിട്ടുണ്ട്. അതും HD വീഡിയോ സഹിതമാണ് പരാതി.
4: അയ്യോ സാറേ, അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം കാരണം കാട് പിടിച്ചതാ. പിന്നെ ഞാൻ അവിടെ ഒന്നും പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല.
5: താൻ കാണണ്ട, അതിനു പകരം അയൽക്കാർ കാണുന്നുണ്ടല്ലോ. നിയമപ്രകാരം കേസെടുക്കാനും കോർപ്പറേഷൻ വന്ന് കാട് വെട്ടിച്ച് അതിനുള്ള തുക തന്നിൽ നിന്ന് ഈടാക്കാനും വകുപ്പുണ്ട്. അതെ, കൂടുതലും മസിൽ പിടിക്കാനൊന്നും നിൽക്കണ്ട.
4: അയ്യോ സാറേ, മസിൽ ഉണ്ടായിട്ട് വേണ്ടേ പിടിക്കാൻ? ഞാൻ നാളെ തന്നെ ആളെ വെച്ച് വെട്ടിച്ചേക്കാം സാറേ.
2: അല്ല ചേട്ടാ, ഇന്നലെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ ലൂക്കോസ് ചേട്ടൻ ഇന്നെങ്ങനെ വെട്ടുകാരുമായി രാവിലെ തന്നെ ഇറങ്ങി? നിങ്ങൾ ശരിക്കും സിക്സ് പാക്ക് സ്വഭാവം കാണിച്ചോ.
3: എന്റെ കയ്യിലേ സിക്സ് പാക്ക് മാത്രമല്ല, ഡിജിറ്റൽ പാക്കും ഉണ്ടെന്ന് നീ മറന്നോ ശ്രീമതി.
2: അയ്യോ, എന്നുവെച്ചാ?
3: എടി, കാട് വെട്ടാൻ കേഴുന്ന അയൽക്കാരന്റെ വാക്കിനേക്കാൾ ശക്തി പാമ്പിന്റെ ക്ലോസപ്പ് വീഡിയോ വെച്ച് കോർപ്പറേഷൻ ആപ്പിൽ അടിക്കുന്ന ഒറ്റ കംപ്ലൈന്റിനാ.
2: കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെയാണോ?
6: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, റജു കോലിയക്കോട്, വിഷ്ണുമോഹൻ വെള്ളനാട്. രചന ജെ ഷംസുദ്ദീൻ.

നമുക്ക് ചുറ്റും ഇന്നലെ രാത്രി 7:15 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിക്കേണ്ട തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെടുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഇന്ന് രാവിലെ 9:10 പുറപ്പെടേണ്ട പ്രതിവാര ട്രെയിനായ പോർബന്തർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കി. ഏകജാലകം വഴി മെറിറ്റിലും സ്പോർട്സ് കോട്ടയിലും +1 പ്രവേശനം ലഭിച്ചവർക്ക് ജില്ലയ്ക്കുള്ളിൽ സ്കൂളും വിഷയവും മാറാൻ നാളെ ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷിക്കാം. വ്യാഴാഴ്ചയോടെ ഈ അലോട്ട്മെന്റ് ഉണ്ടാകും. ഇതേ തുടർന്ന് ഓഗസ്റ്റ് 1 മുതൽ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. ആസൂത്രണ ബോർഡ് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന സെമസ്റ്റർ വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും നിലവിൽ PhD ചെയ്യുന്നവർക്കും SPB.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം.

ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഓഗസ്റ്റ് 23-ന് തിരുവാതിര മത്സരവും ഓഗസ്റ്റ് 24-ന് അത്തപ്പൂക്കള മത്സരവും സംഘടിപ്പിക്കുന്നു. കലാ സാംസ്കാരിക സംഘടനകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയ സംഘടനകൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ അടുത്ത മാസം 8-ന് മുൻപായി തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശത്തുള്ള വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടറേറ്റിൽ നേരിട്ടോ ടെലിഫോൺ മുഖേനയോ പേര് രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9995292907 നമ്പർ ഒരിക്കൽ കൂടി 9995292907. കേരള സർവകലാശാലയുടെ പഠന ഗവേഷണ വകുപ്പുകളിലെ 2026-27 അധ്യയന വർഷത്തെ PG ആൻഡ് MTech CSS പ്രോഗ്രാമുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 31-ന് രാവിലെ 11 മുതൽ വിവിധ പഠന വകുപ്പുകളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 0471-230-8328 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവേട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ പഴയകാല ഗായിക ശാന്ത പി നായരുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. പ്രിയ ഗായികയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. രമണൻ എന്ന ചിത്രത്തിനുവേണ്ടി ശാന്ത പി നായർ പാടിയ ഗാനം കേൾക്കാം. ചങ്ങമ്പുഴയുടെ രചനയ്ക്ക് സംഗീതം നൽകിയത് K. രാഘവൻ.

പ്രിയ ശ്രോതാക്കളെ, ഗാനരചയിതാവ് അഭയദേവിന്റെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അഭയദേവ് രചിച്ച ഗാനം കേൾക്കാം. ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, പി. സുശീല പാടിയത്. ചിത്രം 'സീത'.

പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ONV വരികൾ എഴുതി ബോംബെ രവി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവെട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു.

0: champions. With this victory, the Indian men's team also finished at the top of the elite pool table. By virtue of reaching the final, both India and Pakistan have qualified for the inaugural FIH Youth Hockey 5S World Cup. In the women's competition, the Indian sub-junior women's team bagged the silver medal after a hard-fought contest in their final against China, ensuring both Indian contingents return home with medals. The India Meteorological Department IMD has issued a red colour warning for extremely heavy rainfall over Madhya Maharashtra and Odisha today. And now for a look at today's newspapers, it's over to Sara Mujtaba.
1: Thank you, Sunil. The resignation of Dharmendra Pradhan is the top news in most dailies. Pradhan steps down, Gen Z steps up, headlines Hindustan Times. With the withdrawal of the protest by CJP, all 18 Delhi metro stations in Delhi, which had remained shut due to security reasons, have reopened, reports the Asian Age. To curb unfair practices in examinations, the centre is tabling its amended bill in the Lok Sabha tomorrow, which proposes two-month deadline for a probe, writes the Tribune. A day after the US announced permanent tariffs on imports from 60 trading partners, the centre said that about 45% of India's exports to US remain outside the purview of the new 10% tariff, reports The Hindu. A US federal appeals court has rejected President Trump's bid to revive the H-1B visa fee of $100,000 for highly skilled foreign workers, reports Hindustan Times. Flood situation in Assam remained grim even as water level has started receding, reports The Pioneer. India's ancient Buddhist site of Sarnath has been inscribed on the UNESCO World Heritage List after a 28-year wait, reports The Statesman. The Times of India has quoted an international study that reveals that over half of world's migratory bird species are on a decline. And finally, in a significant technological step forward for the tea plantation sector and in a first, a tea company in Munnar is using drone-based transport to move freshly harvested green leaves to weighing centres and processing factories in Kerala, writes The Hindu. And with that, it's back to you, Sunil.
0: Thank you, Saira. And now before we end the bulletin, the headlines once again. CJP withdraws agitation after government accepts its demands. Union Minister Prahlad Joshi appointed as Education Minister following resignation of Dharmendra Pradhan. Government to introduce public examinations prevention of unfair means amendment bill 2026 in Lok Sabha tomorrow. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program at 11 this morning. Kargil Vijay Diwas being observed today to honour bravery of Indian soldiers who sacrificed their lives during 1999 Kargil War. Anahat Singh creates history by becoming first Indian to win girls singles final of World Junior Squash Championships. And Indian sub-junior men's team beat Pakistan 3-1 to clinch gold at FIH Youth Hockey 5S Asian Championships. Women's team bagged silver medal. And with that, we end the morning news. Have a nice day.
2: Agashvani.
3: Novel Sanjaram.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഇക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അല സ്കൂളുകളിലേക്ക് അടിക്കാൻ തുടങ്ങിയത്. ഉപ്പ് സത്യാഗ്രഹവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഹരിജന പ്രസ്ഥാനവും എല്ലാം ഉൾക്കൊള്ളുന്ന ദീർഘപരിപാടിയുടെ ആന്തരാർത്ഥം വിദ്യാർത്ഥികൾ തികച്ചും മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ. ചില പുതിയ ബഹളങ്ങളാണ്. ബഹളങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധം വിദ്യാർത്ഥികളിലേക്കും സംക്രമിക്കുകയായിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. കള്ളനും തെമ്മാടിയുമായിരുന്നു സർ, കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. അവിടെ ഇരിക്ക, മാസ്റ്റർ ശാസിച്ചു. ക്ലൈവിന് പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ? സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇതിനുവേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു. ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി ഒരു ക്ലൈവ്. മാസ്റ്ററുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പിൻബെഞ്ചിൽ ഒരു വാദപ്രതിവാദം തന്നെ നടന്നു. ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ്. അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു. ഒരു തേനീച്ചക്കൂടുപോലെയായി ക്ലാസ് മുറി. വാദപ്രതിവാദം നിർത്തണം, മാസ്റ്റർ മേശപ്പുറത്തടിച്ചു. കുഞ്ഞിരാമൻ

0: സർ, നമുക്ക് ഇതൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? മാസ്റ്റർ കണ്ണടക്കിടയിലൂടെ ഒന്ന് നോക്കി. കുഞ്ഞിരാമൻ ഇവിടെ വരൂ. അയാൾ അടുത്തേക്ക് ചെന്നു. ഗുരുനാഥൻ ശിഷ്യന്റെ ചുമലിൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു. കുഞ്ഞിരാമൻ, പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല, അത് മറക്കരുത്. പോയിരിക്കെ. കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു. ഈ സമയത്തെല്ലാം ഒരനക്കവുമില്ലാതെ മുൻബെഞ്ചിൽ ഒരു വിദ്യാർത്ഥി മാത്രമിരുന്നു. അത് ദിവാൻജിയായിരുന്നു. ക്ലൈവ് കള്ളനായാലും നല്ലവനായാലും കൊള്ളാം. പാഠപുസ്തകത്തിൽ കണ്ടത് പകർത്തി മാർക്ക് വാങ്ങുകയാണ് ആവശ്യമെന്ന് അയാൾക്കറിയാം. പുറത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലകൾ ജാലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്കും വരുന്നു. അധികൃതന്മാർ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി. വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമരോത്സുകരാക്കി. അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകൾ കോളക്കണക്കിലാണ് പത്രങ്ങളിൽ വരുന്നത്. പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? അധ്യാപകന്മാർ മൗനം ദീക്ഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലയായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത്. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. വർത്തമാനം വിദ്യാലയത്തിലും എത്തി. വിദ്യാർത്ഥികൾ ഉഷാറായി. അധ്യാപകന്മാർ ഉത്കണ്ഠിതരുമായി. ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യഗ്രഹി? ആർക്കും അറിഞ്ഞുകൂടാ. പോലീസും ജാഗ്രതയായിരുന്നു. നേരം 9 മണിയായി. 2 സത്യഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി. കറുത്തു നീണ്ട ആ മീശക്കാരനെ എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥലത്തെ പ്രധാന പ്രവർത്തകനാണ്. മറ്റേയാൾ അന്വേഷണത്തിൽ ഒരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി. സുഭഗൻ ദൃഢകായൻ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, കാണാൻ കഴിയില്ല എന്നാൽ അനുഭവിച്ചറിയാം. ഒരു കുളിർമയുള്ള അനുഭവം, അത്യുഷ്ണത്തെ പാടെ അകറ്റാൻ കഴിവുള്ള അനുഭവം. പറഞ്ഞു വരുന്നത് കാറ്റിനെ പറ്റിയാണ്. തെന്നൽ, മാരുതൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ആ അനുഭവത്തോട് കവിഭവനുകൾക്ക് എന്തെല്ലാം ചോദിക്കാൻ കഴിയും.

0: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി.
2: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
0: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ?
1: എവിടെ?
0: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
1: RBI
0: റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
1: നോ ബ്രോക്കറേജ്,
0: നോ ഹിഡൻ ഫീസ്.
1: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കാവാല നാരായണ പണിക്കരുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾ കാറ്റിനോടുള്ള ചോദ്യമായി മാറിയപ്പോൾ സംഗീതം പകർന്നത് ജോൺസൺ, പാടിയത് യേശുദാസ്. ചിത്രം സൂര്യൻ.

0: പ്രിയ ശ്രോതാക്കളെ, കാറ്റിനോടുള്ള ചോദ്യമായി പിറന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയവികാരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി എം നായർ.
2: ജാനകി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ആലാപ് പഠിച്ചിരുന്നു, അതൊന്നുകൂടെ പാടി നോക്കിയിട്ട് പല്ലവി മധുര പാടാം.
3: ശരി സാർ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് തീർക്കുന്ന ദിവസങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവസുറ്റതായി നിൽക്കുന്ന ചില സുന്ദര നിമിഷങ്ങളുടെ ആകെത്തുകയാണ്. അതെ, കാലം നമ്മിൽ നിന്ന് പലതിനെയും അക്കരയ്ക്ക് കൊണ്ടുപോകുമെങ്കിലും ഒരു തുള്ളി കണ്ണീരിന്റെയോ ഒരു കൊച്ചു പുഞ്ചിരിയുടെയോ നനവോടെ ആ നിമിഷങ്ങളെ തിരികെ തരാൻ കഴിയുന്നത് ഓർമ്മകൾക്ക് മാത്രമാണ്. മറന്നുപോയി എന്ന് നമ്മൾ കരുതുന്ന പലതും ഒരു പഴയ കത്തിന്റെ മണമായോ ഒരു പഴയ പാട്ടിന്റെ ഈണമായോ നമ്മെ തേടിയെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവൃതിയുണ്ടല്ലോ, അതിലും വലിയൊരു സൗന്ദര്യം വേറെന്തിനാണ്? ആകാശവാണിയുടെ ഓർമ്മച്ചെപ്പും സമ്മാനിക്കുന്നത് ആ സൗന്ദര്യമാണ്. ഈ പ്രിയപ്പെട്ട വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും

സ്നേഹസ്വാഗതം. അങ്ങനെയുള്ള ഓർമ്മകളെ തൊട്ടുണർത്തുന്ന അകന്നുപോയ മഴക്കാലങ്ങളെയും ഒറ്റപ്പെടലിന്റെ നിശബ്ദതയും മാഞ്ഞുപോയ മനുഷ്യരുടെ ഇടങ്ങളെയും ഒക്കെ ഹൃദയത്തിലേക്ക് ആനയിക്കുന്ന ഒരു ഗാനമാണ് മിഥുനം എന്ന ചിത്രത്തിലെ ഞാറ്റുവേല കിളിയെ. സംഗീതമോ വരികളോ അല്ല, ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാം ജീവിച്ചു തീർത്ത ഒരു കാലമാണ്. ഒരിക്കലും തിരികെ കിട്ടാത്ത ഏതോ ചില മുഹൂർത്തങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഈ ഗാനം. ഓർമ്മച്ചിപ്പിന്റെ മൂടി തുറക്കുമ്പോൾ പഴയ കുളിരു പകരുന്ന ആ ഗാനം കേട്ടുകൊണ്ട് നമുക്കിന്നത്തെ അധ്യായം ആരംഭിക്കാം. ഒ എൻ വി കുറുപ്പിന്റെ ആർദ്രമായ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ നാടൻ തനിമയോടെ നൽകിയ ഈണം, കെ എസ് ചിത്ര തന്റെ മധുരമായ ശബ്ദത്തിൽ പാടിയപ്പോൾ ജനിച്ചത് വെറുമൊരു പാട്ടല്ല, മറിച്ച് ഓരോ മലയാളിയുടെയും ഉള്ളിലുള്ള ഓർമ്മകളുടെ ഒരു ചെറിയ ഗ്രാമമാണ്.

പോകുന്ന വഴിയിൽ ഒരു വയലും കൈത്തോടുമുണ്ട്. പരിപാടിക്കിടയിൽ ഏലിയാമ്മ എന്ന പെൺകുട്ടിയുടെ ഏകാംഗ നൃത്തമുണ്ടായിരുന്നു. ആ കുട്ടി അവതരിപ്പിച്ച ഗാനമിതാണ്. അശ്വമേധം എന്ന ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ ചൂടും കാരാഗ്രഹമാണ് ഭൂമി പ്രസ്തുത ഗാനം ഇന്നും എന്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വയസ്സ് 70. അടുത്ത കാലത്ത് തിരക്കിയപ്പോൾ ഏലിയാമ്മ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖവാർത്ത അറിഞ്ഞു. ആ നൃത്തത്തിന്റെ ഓർമ്മയ്ക്കായി ഓർമ്മച്ചെപ്പിലൂടെ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. പി. സുശീല ആലപിച്ച ആ ഗാനം ഇതാ.

സ്നേഹപൂർവം ഓർമ്മചിപ്പിലേക്ക്. ഞാൻ മാവേലിക്കരയിൽ നിന്നും ദേവകി. ഈ കത്തെഴുതുന്നത് എന്റെ മൂത്ത മകന്റെ ഓർമ്മ ദിവസം ഈ ജൂലൈ 30-ാം തീയതിയാണ്. മകൻ സജീവിന്റെ കുഞ്ഞുപ്രായത്തിൽ ഞങ്ങൾ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തായിരുന്നു താമസം. എന്റെ ഭർത്താവ് കെ കേശവൻകുട്ടി ടെലികോം വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 1973-ലാണ് 1.5 വയസ്സുള്ള മകനെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നത്. ആ സമയത്താണ് ചന്ദനചോല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടന്നത്. ഇഞ്ചക്കാട് എസ്റ്റേറ്റിന്റെ താഴ്വാരത്ത് പെരിയാറിന്റെ കരയിലായി ഒരു വാടക വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. പശുമല, പുറകുളം, ചെങ്കര തുടങ്ങിയ എസ്റ്റേറ്റുകളൊക്കെ അന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത കൊക്കയാണ്, ഭയന്നുപോകും. ചന്ദനചോലയിലെ കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഹൃദയം മറന്നു നാണയത്തൊട്ടിന്റെ കിലുകിലാൻ ശബ്ദത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം എന്റെ മകനു വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രദാസ്, കുഞ്ഞുമോൾ, സദാശിവൻ, പി രാജൻ, ഭാര്യ സരള, ലളിതാമോഹൻ എന്നിവർക്കായി ഈ ഗാനം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദേവകി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: അടുത്ത കത്ത് കോട്ടയം ജില്ലയിലെ തെങ്ങണയിൽ നിന്നും ലില്ലിക്കുട്ടി തോമസിന്റേതാണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ ചങ്ങനാശ്ശേരിക്ക് സമീപം തെങ്ങണയിൽ താമസിക്കുന്നു. റിട്ടയർഡ് അധ്യാപികയാണ്. കഴിഞ്ഞ 33 വർഷമായി ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും. അതിന്റെ ക്രെഡിറ്റ് എന്റെ ഭർത്താവിനാണ് കേട്ടോ. കാരണം അദ്ദേഹം അരനൂറ്റാണ്ടായി റേഡിയോ ശ്രോതാവാണ്. അടുക്കളയിൽ രാവിലെ സുഭാഷിതം മുതൽ റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുകയും ചെയ്യുന്നു. ആകാശവാണിക്ക് നന്ദി. ഞങ്ങളുടെ വിവാഹം 33 വർഷം മുമ്പായിരുന്നു. അന്നൊക്കെ പ്രേമവിവാഹങ്ങൾ വളരെ കുറവായിരുന്നു. അദ്ദേഹം എന്നെ കണ്ട് വിവാഹമുറപ്പിക്കാൻ കാരണവന്മാരുമൊക്കെയായി വന്ന ദിവസം രാവിലെ ആകാശവാണിയിലൂടെ ഞാൻ കേട്ട ഒരു ഗാനം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ ദിവസത്തിന്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു അത് എന്നുള്ളത് ചിലപ്പോൾ യാദൃച്ഛികമാകാം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു എന്ന ഈ ഗാനം വിശ്രമജീവിതം നയിക്കുന്ന എന്റെ അമ്മ സി പി മേരിക്കുട്ടി, ഞങ്ങളുടെ കുടുംബസുഹൃത്തും റേഡിയോ ശ്രോതാവും എന്റെ ഭർത്താവ് ശ്രീ തോമസ് കുന്നുംപറത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന കിടങ്ങൂരുള്ള ശ്രീമതി അക്കാമ ജോസഫിനും എന്റെ സഹപ്രവർത്തകനും അയൽവാസിയുമായ തോംസൺ ആന്റണിക്കും എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയിലെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ലില്ലിക്കുട്ടി തോമസിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഉമ്മ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ഈണം നൽകി ജിക്കി പാടിയ ആ ഗാനം ഇതാ.

പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ വള്ളിക്കുന്നം എന്ന ഗ്രാമത്തിൽ നിന്നും ഗിരിജയാണ്. നേരത്തെയും ഓർമ്മച്ചെപ്പിലൂടെ ഗാനം ആവശ്യപ്പെടുകയും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമദേവതയ്ക്ക് സമർപ്പിക്കുകയാണ് ഇന്നത്തെ എന്റെ ഗാനം. മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, ദക്ഷിണാമൂർത്തി ഈണം നൽകി, പി ജയചന്ദ്രൻ, പി ലീല എന്നിവരും സംഘവും ആലപിച്ച ആ ഗാനം കേൾക്കൂ.

ഓർമ്മച്ചെപ്പിന്. ആലപ്പുഴയിൽ നിന്ന് കുഞ്ഞുമുൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് വായിച്ചില്ല. ഇത് വായിക്കും എന്ന വിശ്വാസത്തോടെയാണ് എഴുതുന്നത്. തീർച്ചയായും വായിച്ചുവല്ലോ. 55 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ അമ്മാവൻ പേര് അപ്പായി എന്ന് കുറിച്ചിട്ടുണ്ട്. പാടിക്കൊണ്ട് നടന്ന പാട്ടാണ് ഭാര്യ എന്ന ചിത്രത്തിലെ പെരിയാറേ പെരിയാറേ. വീട്ടിലെ തെങ്ങ് വെട്ടിയപ്പോൾ ഉണ്ടായ അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് വർഷങ്ങളോളം അദ്ദേഹം കിടപ്പിലായിരുന്നു. ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപോയ അമ്മാവന്റെ ഓർമ്മയ്ക്കായി ഈ പാട്ട് വെച്ചു തരുമോ? കുഞ്ഞുമോൻ ആവശ്യപ്പെട്ട ഭാര്യ എന്ന ചിത്രത്തിലെ വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം നൽകി എ എം രാജ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനം കേൾക്കും.

ഓർമ്മച്ചെപ്പിന്, 1983 ഞാൻ കോളേജിൽ ലെക്ചററായി ചേർന്നത്. 23 വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മീശ മുളയ്ക്കാത്ത പയ്യൻ എന്നായിരുന്നു സഹ അധ്യാപകർക്കിടയിൽ എന്റെ വിളിപ്പേര്. അവരെ കുറ്റം പറയരുതല്ലോ, കാഴ്ചയിലും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. പ്രീ ഡിഗ്രി എന്നൊരു പ്രീമെച്വർ ഡിഗ്രി അന്നുണ്ടായിരുന്നു. സ്കൂളിന്റെയും വീടിന്റെയും തടവിൽ നിന്ന് കുട്ടികൾ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ആകാശത്തിലേക്ക് ചിറകു നിവർത്തി പറക്കുന്ന പ്രായം. ഇന്നത്തെ +1 +2. എന്റെ വിഷയം ഇംഗ്ലീഷായിരുന്നു. പഠിച്ചിറങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ലായിരുന്നതുകൊണ്ട് വിഷയം പഠിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. മലവെള്ള പാച്ചൽ പോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നല്ല വശമായിരുന്നു. പക്ഷെ പ്രശ്നം മറ്റൊന്നായിരുന്നു. എന്നെ കണ്ടാൽ കുട്ടികളിൽ ഒരാളാണ് എന്നേ തോന്നൂ. ആ കോംപ്ലക്സ് മറികടക്കാൻ ഞാൻ കർക്കശക്കാരനായ ഒരു അധ്യാപകനായി ക്ലാസ്സിൽ പകർന്നാടി. 70 മുതൽ 80 വരെ കുട്ടികളുണ്ട് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ. പിൻബെഞ്ചുകാരാണെങ്കിലോ എന്നേക്കാൾ മുതിർന്നവർ. അവരെ അടക്കിയിരുത്താൻ ഞാൻ പെട്ട പാട് ഈ ജീവിത സഹായനത്തിൽ ഓർക്കുമ്പോൾ രസം തോന്നുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. പോയട്രിയായിരുന്നു എനിക്ക് തന്ന അന്നത്തെ വിഷയം. എന്റെ ഇഷ്ടവിഷയവും അതുതന്നെയായിരുന്നു. ക്ലാസ്സിൽ കവിത ഈണത്തിൽ ചൊല്ലി അഭിനയിച്ച് അരങ്ങ് തകർക്കുകയായിരുന്നു ഞാൻ. വില്ലന്മാർ അടങ്ങിയൊതുങ്ങി കേട്ടിരുന്നു. പെൺകുട്ടികളുടെ സൈഡിൽ 3-ാം ബെഞ്ചിൽ മധ്യത്തായി ഇരിക്കുന്ന ഒരാളുടെ കണ്ണിലെ പ്രത്യേക തിളക്കം ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. പഠിപ്പിക്കുമ്പോൾ പുസ്തകത്തിലായിരുന്നില്ല അവളുടെ കണ്ണ്. നക്ഷത്ര തിളക്കത്തോടെ എന്നെ തന്നെ നോക്കിയിരിക്കും. ബുക്കിൽ നോക്കാൻ ഞാൻ ആക്രോശിക്കുമ്പോൾ തെല്ലി കുറ്റബോധത്തോടെ തലകുനിക്കും. പിന്നെയും തഥൈവ. അങ്ങനെ ആ വർഷത്തെ കോളേജ് ഡേ വന്നു. കുട്ടികൾ പിരിഞ്ഞു പോകാറായ സമയവും. അധ്യാപകർക്ക് മുൻനിരയിലായിരുന്നു ഓഡിറ്റോറിയത്തിൽ ഇരിപ്പിടം. ഞാൻ അവിടെ ഇരുന്നു. നേരത്തെ സൂചിപ്പിച്ച നക്ഷത്ര തിളക്കക്കാരി സ്റ്റേജിൽ കയറി പാടുന്നു. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എൻ ആർദ്രനയനങ്ങൾ തുടച്ചില്ലല്ലോ. പാട്ടതിന്റെ എല്ലാ ഭാവലയങ്ങളോടും കൂടി ഗംഭീരമായി പുരോഗമിക്കുന്നു. കുട്ടിയുടെ നോട്ടം എന്റെ കണ്ണിൽ തന്നെ. അറിയാതെ അവിടുന്ന് എൻ അടുത്തുവന്നു, അറിയാതെ തന്നെ എൻ അകത്തുവന്നു. ജീവന്റെ ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട് പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു എന്ന് പാടിയതും കുട്ടി എന്നെ നോക്കി പൊട്ടിക്കരഞ്ഞു. പിന്നെ വേദി വിട്ടു. സാധാരണ കൂവലിന്റെ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോകേണ്ട ഓഡിറ്റോറിയം മണൽത്തരി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലായി. എന്നോട് ഒരിക്കലും പറയാതിരുന്ന കാഫ് ലവ് ആയിരുന്നു അതെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. പ്രീ ഡിഗ്രി എന്ന ചെറിയ വലിയ ഡിഗ്രി കഴിഞ്ഞ് അതിസമർത്ഥയായ ആ കുട്ടി പഠിച്ച് പേരുകേട്ട ഡോക്ടറായി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഈ പാട്ട് ഇപ്പോൾ ഓർക്കാൻ കാരണം ഇക്കഴിഞ്ഞ നാൾ നമ്മെ വിട്ടുപിരിഞ്ഞ ജാനകമ്മയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അന്നും ഇന്നും ഇതുതന്നെ. ഓർമ്മച്ചെപ്പിലൂടെ ആ മഹാഗായികയ്ക്ക് ആദരമായി ഈ പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സച്ചിദാനന്ദ വർമ്മ, ഇരിങ്ങാലക്കുട. പി ഭാസ്കറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച നസീമ എന്ന ചിത്രത്തിലെ ആ ഗാനം തീർച്ചയായും

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പ്രിയ ഓർമ്മച്ചെപ്പിന് നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓർമ്മച്ചെപ്പിലേക്ക് ഒരു കത്തെഴുതുന്നത്. 1985-86 കാലഘട്ടം. കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം ട്യൂഷനും PSC പരീക്ഷയും എഴുത്തുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന കാലമായിരുന്നു അത്. ഞാനും എന്റെ സുഹൃത്ത് ചന്ദ്രനും കൂടി മിക്കവാറും ദേശദേവനായ ശ്രീവല്ലഭന്റെ ദീപാരാധന തൊഴാൻ പോകും. അതിനുശേഷം വിശാലമായ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ മണൽപ്പരപ്പിൽ കുറച്ചുനേരം ഇരുന്ന് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഒരു സുഹൃത്ത് വന്നു പറഞ്ഞു,

കാവും ഭാഗത്ത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന്. ഉടൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. തിരുവല്ല കാവും ഭാഗത്തിന് സമീപമുള്ള ഒരു നാലുകെട്ട് മനയിൽ ഏകദേശം രാത്രി 7:30 ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. സുഹാസിനിയും അശോകനും അഭിനയിക്കുന്ന ഒരു ഗാനരംഗമായിരുന്നു അത്. ലഹരിക്കടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളെ അമ്മയുടെ സ്നേഹം നൽകി അതിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന ഒരു പാട്ട് സീൻ. പിന്നീട് അറിയുവാൻ കഴിഞ്ഞു അത് പ്രണാമം എന്ന സിനിമയിലെ ഗാനരംഗമായിരുന്നുവെന്ന്. അന്ന് ഞങ്ങൾ കണ്ടതും കേട്ടതുമായ താളം മറന്ന താരാട്ട് എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടെ പി കെ വേണുഗോപാൽ കാവും ഭാഗം തിരുവല്ല. തീർച്ചയായും ആ ഗാനം വെച്ചു തരാം. ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച താളം മറന്ന താരാട്ട് എന്ന ഗാനം കേട്ടോളൂ.

ഇന്ന് നാം വായിച്ച ഓരോ കത്തും ഓരോ ജീവിതമായിരുന്നു. ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിച്ച, ചിലപ്പോൾ അറിയാതെ കണ്ണു നിറച്ച കുറേയധികം നല്ല നിമിഷങ്ങൾ ശ്രോതാക്കൾ നമ്മോട് പങ്കുവച്ചു. ഇന്നത്തെ ഈ ഓർമ്മച്ചെപ്പിൽ നിന്ന് പെയ്തിറങ്ങിയ മനോഹര ഗാനങ്ങളും കഥകളും നിങ്ങളുടെ ഹൃദയത്തെയും അല്പമെങ്കിലും ആർദ്രമാക്കി കാണുമെന്ന് കരുതട്ടെ. ഹൃദയത്തിന്റെ കോണിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. നിങ്ങളുടെ മനസ്സു തൊട്ട അനുഭവങ്ങളും ആഗ്രഹിക്കുന്ന പാട്ടുകളും കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എഴുതുക. ഓർമ്മച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. തീരാത്ത വിശേഷങ്ങളും മാറാത്ത ഓർമ്മകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. സ്നേഹാശംസകളോടെ, രൂപി ബാബു.

ചുവച്ചിപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് റൂബി ബാബു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
2: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

മനുഷ്യമൃഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി.

0: ആകാശവാണി സമയം 10 മണി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
2: പരിപാടികളെ കുറിച്ച് ശ്രോതാക്കൾ എഴുതിയിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഓരോന്നായി വായിക്കാം.
1: ആദ്യം മാവേലിക്കരയിൽ നിന്ന് മനോജ് അയച്ച കത്ത് വായിക്കാം. കർക്കടകം 1 രാമായണ പാരായണം ആരംഭം. ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ. രാമായണ പാരായണം ക്ഷേത്രങ്ങളിലും കാരണവന്മാർ വീടുകളിലും വായിക്കുന്നു. പണ്ട് അവർ പറയുമായിരുന്നു പഞ്ഞ കർക്കടകമെന്ന്. എന്തു തന്നെയായാലും ഇന്ന് ആകാശവാണിയിൽ കൂടി രാമായണ പാരായണം, ഓമനക്കുട്ടിയുടെ പാരായണം വളരെ നല്ല ഒരു തുടക്കമായി. തുടർന്നും കേൾക്കാൻ കാതോർത്തുകൊണ്ട് മാവേലിക്കരയിൽ നിന്ന് മനോജ് മറ്റൊരു കത്തുകൂടിയുണ്ട്. കണ്ടതും കേട്ടതും വളരെ നന്നായിരുന്നു. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ തന്നെ. പക്ഷെ നമ്മൾ ഇന്ന് അവറ്റകളെ പട്ടി എന്ന് വിളിക്കുന്നു. ഒരു വളർത്തു നായയുടെ ഇതിവൃത്തം ഒരു റേഡിയോ കാർട്ടൂണായി അവതരിപ്പിച്ച കണ്ടതും കേട്ടതും എനിക്ക് വളരെ ഇഷ്ടമായി എന്നറിയിക്കുകയാണ് മാവേലിക്കരയിലെ മനോജ്.
2: കർക്കിടക മാസത്തിന്റെ പ്രാധാന്യവും കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും ഒക്കെ വിശദമാക്കി തന്ന ആകാശവാണിയുടെ പരിപാടികൾ ഒത്തിരി ഇഷ്ടമായി എന്നാണ് ചന്ദിരൂർ താഹ എഴുതുന്നത്. ആകാശവാണി നിലയങ്ങൾ മാത്രമാണ് ഇത്തരം പരിപാടികൾ കേൾപ്പിക്കുന്നത്. നിലവാരമുള്ള കേൾവി പ്രദാനം ചെയ്യുന്ന ആകാശവാണി ആശ്വാസവും സന്തോഷവുമാണ് നൽകുന്നത് എന്നറിയിക്കുന്നു.
1: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ ഇവരുടെ കത്താണ്. 20-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വൈഖരി അക്ഷരശ്ലോക സമിതി കോട്ടയത്തിന്റെ അക്ഷരശ്ലോകം സാമാന്യം മികച്ചതായി. അക്ഷരശുദ്ധി, ശബ്ദ നിയന്ത്രണം, വൃത്തഭംഗി, ആലാപന ശൈലി എന്നിവയെല്ലാം തന്നെ ഒത്തിണങ്ങിയതായിരുന്നു. സമിതിക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം 14-ാം തീയതി ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. GS മനോജ് കുമാറിന്റെ കഥ എന്റെ അച്ഛന്റെ മകൻ, പുതിയതും പുതുമയുള്ളതുമായ പ്രമേയം. L ശ്രീരഞ്ജിനി മാന്നാർ അവതരിപ്പിച്ച കവിത വിദ്യാലയത്തിലേക്ക് നവോത്ഥാനം. ഈ കവിതകളും വളരെ നല്ല നിലവാരം പുലർത്തി. പ്രശസ്ത കഥാകാരൻ VP ശിവകുമാറിന്റെ രചനകളെപ്പറ്റിയുള്ള പ്രഭാഷണവും അതും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പാലക്കാട് നിന്ന് MD ശിവരാമനും ഗീതാ ശിവരാമനും.
2: ഗീതാകുമാരി ചെങ്ങന്നൂരും കർക്കടക പരിപാടികളെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം വളരെ നന്നായിരുന്നു.

0: ആകാശവാണിയുടെ എല്ലാ പരിപാടികളും മനോഹരമാണ്, ഇഷ്ടമാണ് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
1: കിരൺ എസ് എന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ അയച്ച കത്ത്. സുഭാഷിതം ഡോക്ടർ ബി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് ഈ സുഭാഷിതങ്ങളൊക്കെ വളരെ നല്ല നിലവാരം പുലർത്തിയെന്ന് ഒരു കത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊരു കത്ത് കൂടിയുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാലലോകത്തിൽ 12-ാം തീയതി തിരുവനന്തപുരം നന്ദിയോട് എസ് കെ വി എച്ച് എസ് എസിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, ഉറുദു സംഘഗാനം, മോണോആക്ട്, സംസ്കൃത പ്രഭാഷണം, ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രഭാഷണം തുടങ്ങിയവയെല്ലാം നല്ല നിലവാരം പുലർത്തി മുതിർന്ന പൗരന്മാർക്കായി ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന സായന്തനം പരിപാടിയിൽ കൊല്ലം ജില്ലയിലെ കവിയും ഗാനരചയിതാവുമായ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാറുമായി നടത്തിയ അഭിമുഖം നല്ല നിലവാരം പുലർത്തി എന്ന് കൊച്ചുകൂട്ടുകാരൻ കിരൺ എസ് അറിയിക്കുന്നു.
0: കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആകാശവാണിയിലൂടെ റെയറായ പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന് എഴുതിയിരിക്കുകയാണ് പത്തനംതിട്ട അടൂരിൽ നിന്ന് നിർമ്മലകുമാരിയമ്മ. പണ്ട് മുതൽക്കേ രഞ്ജിനിയിലൂടെയും ഹലോ പ്രിയഗീതം ഗാനസല്ലാപം പരിപാടികളിലൂടെയൊക്കെ ആവശ്യപ്പെടുമ്പോൾ കമ്പ്യൂട്ടറിൽ ഇല്ല എന്ന് പറഞ്ഞു ഒഴിയുന്ന കുറേയേറെ പാട്ടുകൾ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരം പാട്ടുകൾ ശേഖരിക്കുകയും അത് ശ്രോതാക്കളുടെ മനസ്സറിഞ്ഞ് പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രോതാ എഴുതുന്നത്.
1: 16-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ കുട്ടികളിലെ അമിതവണ്ണത്തെക്കുറിച്ച് ശ്രുതി നടത്തിയ പ്രഭാഷണം ഇന്നത്തെ മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിയ ഒന്നായിരുന്നുവെന്ന് ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു. കിട്ടുന്നതെല്ലാം വാരി വലിച്ചു കഴിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇന്നത്തെ പല കുട്ടികളും. കമ്പോളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാക്കറ്റ് മധുര പലഹാരങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം പല കുട്ടികൾക്കും ദോഷകരമാകുന്നുണ്ട്. മിതമായ ഭക്ഷണങ്ങളിൽ ഒതുക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും പൊണ്ണത്തടി കുറയ്ക്കാനാകും. മറ്റൊരു കത്ത്, കർക്കടക മാസം പിറന്നു, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം രാമമന്ത്രം മാത്രം. മനുഷ്യ മനസ്സുകളിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ചരിത്ര ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലായിടത്തും. 19-ാം തീയതി ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ ബി ആർ പ്രബോധചന്ദ്രൻ നായരുടെ രാമായണ പൊരുളിലെ അർത്ഥവത്തായ സൂക്തവാക്യങ്ങൾ മനുഷ്യ സമൂഹത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച നല്ലൊരു പരിപാടിയായിരുന്നു എന്നും ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു.
0: പാലക്കാട് നിന്ന് സുരേഷ് എഴുതുന്നു, ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഉഷമലരി ആലാപന മികവുകൊണ്ട് ആസ്വാദ്യകരമാണ്. രഞ്ജിനി സുധീരൻ, സൗമ്യ സനാതനൻ, ജയ എന്നിവരുടെ മധുരതരമായ ശബ്ദം തരുന്ന പോസിറ്റീവ് ഊർജം വിവരണാതീതമാണ്. ആവർത്തന വിരസത ഉണ്ടാകാറുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്, ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ എന്നുകൂടി എഴുതിയാണ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
1: കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, വറ്റലൂർ. നമുക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഇത് പുനഃപ്രക്ഷേപണമായിരുന്നു. രാമായണ മാസാചരണത്തിന്റെയും രാമായണത്തിന്റെയും പ്രസക്തി വ്യക്തമാക്കി ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള നടത്തിയ സുഭാഷിതവും മികച്ചതായിരുന്നു. എന്നാൽ ആ സുഭാഷിതം കർക്കടകം 1 പ്രക്ഷേപണം ചെയ്യേണ്ടതായിരുന്നു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി, ഡോക്ടർ കായംകുളം യൂനുസ്, തോംസൺ ആന്റണി, സുരേന്ദ്രൻ ചുനക്കര എന്നിവരുടെ സുഭാഷിതങ്ങളിലും ശ്രദ്ധേയമായിരുന്നു. ബാലാമണിയമ്മയുടെ ജന്മദിനത്തിലെ ഉഷമലരിയിൽ അവരുടെ മഴുവിന്റെ കഥ വസുധാ വാസുദേവ് ആലപിച്ചത് അവസരോചിതമായി. 17-ാം തീയതി രാവിലെ 6:15 അധ്യാത്മരാമായണ പാരായണം പ്രക്ഷേപണം ചെയ്തത് ഏറെ ഹൃദ്യവും ധന്യവുമാകുന്നു. 7 രാമായണ പൊരുൾ വിജ്ഞാനപ്രദമാകുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണിയുടെ വൈകിട്ട് 5:55 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ആഴ്ചയിൽ 2 ഉഷമലരിയിൽ മാറ്റം വന്നു. 10-ാം തീയതി ഉഷമലരിയിൽ കെ സി കേശവപിള്ളയുടെ കാരുണ്യം എന്ന കവിത പി സുശീലാദേവി ആലപിച്ചത് എന്നാണ് തലേ ദിവസം പറഞ്ഞത്. എന്നാൽ കേൾപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഈശ്വരൻ എന്ന കവിത ഭാവന രാധാകൃഷ്ണൻ ആലപിച്ചതാണ്. അതുപോലെ തന്നെ 8-ാം തീയതിയിലെ ഉഷമലരിയിൽ വയലാറിന്റെ രാജഹംസം എന്ന കവിത എന്ന് തലേ ദിവസം പറയുകയും പിറ്റേന്ന് കേൾപ്പിച്ചത് ഉള്ളൂരിന്റെ കവിതയുമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ഇക്കാര്യത്തിൽ ആകാശവാണി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. താരതമ്യം ചെയ്യുന്നത് കുട്ടികളിൽ വരുത്തുന്ന പ്രയാസങ്ങൾ വ്യക്തമാക്കി സുരേന്ദ്രൻ ചുനക്കര നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. അതുപോലെ തന്നെ ഡോക്ടർ കായംകുളം യൂനുസ്, തോംസൺ ആന്റണി, വി എൻ ശ്രീകരൻ പിള്ള, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായി. സർഗ കേരളത്തിൽ കെ ആർ മല്ലിക എഴുതി അവതരിപ്പിച്ച തനിയെ എന്ന കഥയും ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം എന്ന കവിതയും ആസ്വാദ്യകരമായിരുന്നു. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം ശ്രദ്ധേയമായിരുന്നു. മുൻപ് പ്രക്ഷേപണം ചെയ്തതായിരുന്നെങ്കിലും അന്നത്തെ സർഗകേരളം വളരെ മികച്ചതായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. പ്രകാശധാരയിൽ പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ നടത്തിയ പ്രഭാഷണം ഏറെ പ്രയോജനപ്രദമാണ്.

0: അധികം തേയാത്ത അരകല്ലും കുഴവിയും എന്റെ വീട്ടിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ആട്ടുകല്ലുമുണ്ട്. നാഴിയും ചങ്ങഴിയും ഉലക്കയും ഉരലും എല്ലാം എന്റെ വീട്ടിലുണ്ട്. ആകാശവാണിക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ. 15-ാം തീയതി പുലർവെട്ടത്തിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലത്ത് നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ച പ്രഭാഷണം ആരോഗ്യരംഗത്തിൽ ഡോക്ടർ ചിന്ത പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായി. പറഞ്ഞാൽ തീരാത്തത്ര അനുഭവകഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്ന സൈക്കിളിന്റെ കാര്യം പറയുമ്പോൾ, പള്ളിക്കൂട പഠനകാലത്ത് നാട്ടിലെ കടയിൽ ചെന്ന് മണിക്കൂർ കണക്കാക്കി വാടകയ്ക്ക് അര മുക്കാൽ സൈക്കിളുകൾ ചവിട്ടി പഠിച്ചത്, കോളേജ് കാലത്ത് ബന്ധുവിന്റെ സൈക്കിളിൽ കൈ തെളിച്ചത്, തുടർന്ന് കോളേജിൽ ഒപ്പം പഠിച്ച ചങ്ങാതിയുടെ BSA സൈക്കിൾ ചവിട്ടി കൊതി തീർന്നത്, അങ്ങനെ ഒരുപാടുണ്ട് പറയാൻ. ഇതുമായി ബന്ധപ്പെട്ട് റബ്ബർ മര കാടുകളായിരുന്നു എന്റെ ഗ്രാമത്ത് കുട്ടിക്കാലത്ത് ഏറെയും. സീസണാവുമ്പോൾ റബ്ബർ കായകൾ പാകമായി പൊട്ടിത്തെറിച്ച് വീഴുന്നത് കുട്ടയിലും സഞ്ചിയിലുമൊക്കെയായി ഞങ്ങൾ പെറുക്കിയെടുത്ത് നാട്ടിലെ കടയിൽ കൊണ്ടുപോയി വിൽക്കും. കിട്ടുന്ന പൈസയ്ക്ക് മിഠായി വാങ്ങും. സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചവിട്ടുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിച്ച ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ് സജീവ് മണക്കാട്ടുപുഴ.
1: വിവേകബുദ്ധിയുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. 20-ാം തീയതി കായംകുളം യൂണിസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥയെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി നടത്തിയ പ്രഭാഷണത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഇതെഴുതിയിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
0: പതിവ് പോലെ 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം, ഗാന്ധി സ്മൃതി, വൈകിട്ട് 5:45 ഭക്തിഗാനങ്ങൾ, ഇതേക്കുറിച്ച് വളരെ വിശദമായി ഓരോ ദിവസത്തെയും കത്തുകളാണ് അയച്ചിരിക്കുന്നത്. ബക്കം വാഹിദ് കല്ലറ.
1: കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാലിൽ നിന്ന് ജമീല, ഫൌസിയ, ജംഷീദ്, ജസ്രീന എന്നിവർ എഴുതിയിരിക്കുന്നു. ആയുരാരോഗ്യത്തിൽ കണ്ണിനുണ്ടാകുന്ന രോഗത്തെക്കുറിച്ചും അലർജി രോഗത്തെക്കുറിച്ചും പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. നാട്ടുചിന്ത എന്ന പരിപാടി പകലാക്കിയാൽ കേൾക്കാൻ വളരെ സൗകര്യമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല പരിപാടികൾ പ്രക്ഷേപണം ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: എടപ്പാൾ നിന്ന് മുരളി മേലെപ്പാട്ട് അയച്ച കത്തുകളാണ്. 18-ാം തീയതിയിലെ പ്രകാശധാര, ക്രമരഹിതമായ ആർത്തവും കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും, ഡോക്ടർ ഷാഹിനമോൾ S അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. 18-ാം തീയതി തന്നെ രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഉറൂബിന്റെ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നാടകം കേട്ടു. 17-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിച്ച ഭൗമ വേദാന്തം, പൊന്നാനി പുഴയോരം എന്നീ കവിതകൾ കേട്ടു. വളരെ നന്നായിരുന്നു. 18-ാം തീയതി ശനിയാഴ്ച 3 മണിക്ക് പ്രക്ഷേപണം ചെയ്ത കൂട്ടുകാരി അരമണിക്കൂർ വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കേട്ടു. കാൻസർ വാർഡിലെ രോഗികൾ അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ലേഡീസ് അസോസിയേഷന് 1 വർഷം ഏകദേശം 1,65,00,000 രൂപ ചെലവ് വരുന്നു. അതെല്ലാം പൊതുജനങ്ങൾ മനസ്സറിഞ്ഞു നൽകുന്ന സംഭാവനകളാണ്.
1: ആകാശവാണി പരിപാടികൾ സ്ഥിരമായി കേട്ട് ഓരോ പരിപാടിയുടെയും ആശയം മനസ്സിലാക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. പത്തനംതിട്ട ജില്ലയിലെ V കോട്ടയത്ത് നിന്ന് തങ്കച്ചനാണ് ഈ കത്തെഴുതുന്നത്. ചില അഭിപ്രായങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. രാത്രിയിൽ പരിപാടികൾ അവസാനിക്കുമ്പോൾ പ്രധാന വാർത്തകൾ 5 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പരാതി പരിഹാര വേദി തുടങ്ങിയാൽ നന്നായിരുന്നു. 12-ാം തീയതി ബാലലോകത്തിൽ നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ നല്ല നിലവാരം പുലർത്തി. അന്നത്തെ സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത് വളരെ അർത്ഥവത്തായിരുന്നു. പുലർവേട്ടത്തിൽ ആയുരാരോഗ്യം പരിപാടിയിൽ ഷിഗല്ല രോഗത്തെക്കുറിച്ച് ഡോക്ടർ ചിന്ത നടത്തിയ പ്രഭാഷണം അവസരോചിതമായി. അതുപോലെ യോഗയ്ക്ക് ശരീരഭംഗിയുടെ വർധനവിലുണ്ടാകുന്ന പങ്കിനെക്കുറിച്ച് ഡോക്ടർ പ്രദീഷ് കുമാർ നടത്തിയ പ്രഭാഷണം ഉപകാരപ്രദമായി. ഇങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. വളരെ നന്ദി.
0: തിരുവനന്തപുരം അഞ്ചിയൂർ കുന്നുകുഴിയിൽ നിന്ന് KS ഫെജിന അയച്ച കത്താണ്. 19-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കണ്ടതും കേട്ടതും നന്നായിരുന്നു. സ്വന്തം അനുഭവം തന്നെയായിരുന്നു അതിലെ വിഷയം. പഴയ കമ്പി വലിച്ചു പൊട്ടിക്കുകയും അനുവാദമില്ലാതെ പുതിയ കമ്പി വലിച്ചു കെട്ടി തട്ടിപ്പ് നടത്തി വരുന്നവർക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണമായിരുന്നു ആ കണ്ടതും കേട്ടതും. ഈ തെങ്ങ് കെട്ടുന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ കണ്ടതും കേട്ടതും. അന്ന് തന്നെ 12:40 പ്രകാശധാരയിൽ മുണ്ടിനീരിനെ കുറിച്ച് പറഞ്ഞത് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. വിദ്യാർത്ഥിയായ എന്റെ മകനും വളരെ ശ്രദ്ധയോടെ ആ പരിപാടി കേട്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു KS ഫെജിന കുന്നുകുഴി.
1: 14-ാം തീയതി മഞ്ഞണിപ്പൂന്നിലാവിൽ കമുകറ, ബ്രഹ്മാനന്ദൻ, AM രാജ, യേശുദാസ്, ജാനകി, അങ്ങനെ മിക്ക ഗായകരുടെയും പാട്ടുകൾ കേൾപ്പിച്ച ആകാശവാണിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രൻ. ഓർമ്മച്ചെപ്പിൽ ഒരു പാട്ട് ആവശ്യപ്പെട്ട കാര്യം

0: പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചില്ല കഴിഞ്ഞ ഞായറാഴ്ച എന്നൊരു വിഷമം കൂടി ശ്രോതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അതിൽ ഒരു ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ആ കത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവില്ല, ആ കത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓർമ്മകളില്ലാത്ത കത്തുകൾ ഓർമ്മച്ചെപ്പിൽ പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ട് അയക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ഉൾപ്പെടുത്താതിരിക്കാറുള്ളത്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്തു വന്നിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു കത്ത് എഴുതുക ഓർമ്മച്ചെപ്പിലേക്ക്. ശ്രീകാര്യം ഗാന്ധിപുരത്ത് നിന്ന് ജെബിൻ അയച്ച കത്ത്: ലൈബ്രറികൾ കയറി ഇറങ്ങണ്ട, വിലപ്പെട്ട സമയം കളയുകയും വേണ്ട. തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 7:35 റേഡിയോ ഓൺ ചെയ്താൽ മതി. ഫാനിൻ്റെ ഇളം കാറ്റിൽ ചാരുകസേരയിലിരുന്ന് ലോകപ്രശസ്ത ക്ലാസിക് കൃതികളിലെ മാസ്മരികത സ്വന്തം ഭാഷയിൽ കേട്ട് ആസ്വദിക്കാം. അതാണ് ആകാശവാണിയുടെ യശസ് ഉയർത്തുന്ന മായാമുദ്രകൾ എന്ന പരിപാടി. 20-ാം തീയതിയിലെ ആന്റൺ ചെഖോവിൻ്റെ പെണ്ണിൻ്റെ സാമ്രാജ്യം എന്ന പുസ്തകം മൂല്യങ്ങൾ ഒട്ടും ചോരാതെ അവതരിപ്പിച്ച ജേക്കബ് എബ്രഹാമിന് അഭിനന്ദനങ്ങൾ. അന്നേ ദിവസം 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രമ്യ പ്രകാശ് നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ജെബിൻ ശ്രീകാര്യം എഴുതുന്നു. ശ്രോതാക്കൾ എഴുതിയ കത്തുകൾ ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
0: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്ന് റസാഖ് ആലപ്പാടാണ്. കർക്കിടകമാസത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പ്രകാശധാരയിൽ ഈ മാസത്തിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ആയുർവേദ ചികിത്സകളെ കുറിച്ച് വിശദമായി പറഞ്ഞതെന്ന് ഡോക്ടർ ഗണേഷ് നാരായണന് നന്ദി അറിയിക്കുന്നു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കളകൾ. കൃഷിക്കാർ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഈ വിഷയവുമായി വയലും വീടും പരിപാടിയിൽ ഡോക്ടർ ബിന്ദു സംസാരിച്ചത് അവസരോചിതമായി.
1: ലതീഷ് കുന്നുമ്മൽ, ആലപ്പടമ്പ, പയ്യന്നൂർ അയച്ച സന്ദേശം: കർക്കിടകത്തിന്റെ കറുത്തമാനവും രാമായണശീലുകൾ അലയടിക്കുന്ന അന്തരീക്ഷവും പെരുമഴക്കാലത്തിന്റെ തണുപ്പും പെയ്യുന്ന ഈ നാളുകളിൽ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഗണേഷ് നാരായണൻ പ്രകാശധാരയിലൂടെ പങ്കുവച്ച കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ എന്ന പ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ അറിവിന്റെ അമൃതവർഷമായി മാറി. നമ്മുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യവും ഉഴിച്ചിലും കഞ്ഞിയും പഥ്യവുമൊക്കെ ചേരുന്ന വറുതിക്കാലത്തെ ആരോഗ്യചര്യകളെ ഇത്രമേൽ ഹൃദ്യമായും ലളിതമായും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി എത്തുന്ന ചുമട് താങ്ങിയും വളരെ നന്നാവുന്നുണ്ട്.
0: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര എഴുതുന്നു: ഞാനെന്ന ഭാവം എവിടെ തുടങ്ങുന്നുവോ അവിടെ പതനം ആസന്നമെന്ന് ഓർക്കണം. 17-ാം തീയതി ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത അജയൻ പി ജയരാജ് ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. 20-ാം തീയതിയിലെ വാർത്താവീക്ഷണം ഏറെ പ്രസക്തമായിരുന്നു. ജലക്ഷാമത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകവും വിനാശകരവുമാണ്. മായാമുദ്രകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള സാർവത്രിക സത്യങ്ങൾ വിളംബരം ചെയ്യുന്ന ലളിതമായ ഭാഷയും ജീവിതവുമായി ഇഴചേർന്നു നിൽക്കുന്ന ആന്റൺ ചെക്കോവിന്റെ ശ്രദ്ധേയമായ കൃതി പെണ്ണിന്റെ സാമ്രാജ്യത്തെ വിലയിരുത്തിയ 20-ാം തീയതിയിലെ മായാമുദ്രകൾ ഇഷ്ടമായി. കാലം സാക്ഷിയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ശബ്ദം കേൾപ്പിച്ചത് അവസരോചിതമായി. വിനോദ് ചെമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം ആസ്ഥാന കവി ഇഷ്ടപ്പെട്ടു.
1: ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ അയച്ച സന്ദേശം: ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ആകാശവാണിയുടെ വിശ്വാസ്യതയ്ക്ക് അടിവരയിടുന്നതായി. അതിൽ പങ്കെടുത്ത് സംസാരിച്ചവരെല്ലാം ആകാശവാണി എന്ന പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി എടുത്തു പറഞ്ഞത് അത്യന്തം സന്തോഷം പകരുന്നതായി. വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തെ തുടർന്ന് അവതരിപ്പിച്ച പ്രഭാതഭേരി ആ ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള മികച്ച ഒരു അവലോകനവും വിലയിരുത്തലുമായി. മുണ്ടിനീര്, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ മുതലായവ ലളിതമായി പ്രതിപാദിച്ച ഡോക്ടർ സിനിയ ടി നുജും പ്രകാശധാരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ടതായി. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് പറയാമെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല വാർത്ത നല്ലത് എന്ന് ആരും സമ്മതിക്കും. കൂട്ടായ്മയുടെയും സംഘടിത ബോധത്തിന്റെയും പ്രസക്തി, പെരുന്നാൾ തലേന്ന് പാൻസിന്റെ നീളം കുറയ്ക്കാൻ നടത്തിയ ശ്രമം, വികലവും വിഫലവുമായി പോയ ഉദാഹരണം പറഞ്ഞ് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തിക്കാൻ പക നൽകുന്നതായി. പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിന്റെ കളി എന്ന കവിത VT മുരളിയുടെ ആലാപനത്തിൽ കേട്ടത് ശ്രവണസുന്ദരമായിരുന്നു. കൊല്ലം ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ അവതരിപ്പിച്ച പ്രഭാതഭേരി കായിക പ്രേമികളെ രോഷം കൊള്ളിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ആ പ്രഭാതഭേരി കേട്ടെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിച്ചാൽ ആ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാകും. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ് എന്ന തലക്കെട്ടിൽ CV ശ്രീജിത്ത് തയ്യാറാക്കിയ വാർത്താവീക്ഷണം വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് അക്ഷരം പ്രതി ഗൌരവമുള്ളതായിരുന്നു. വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വിമൽകുമാർ പ്രകാശധാരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ശ്രോതാക്കളുടെ വിലപ്പെട്ട കത്തുകളും ഇമെയിലുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: ചെയ്യുകയാണ്. വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 695014.
0: ഇമെയിൽ ഐ ഡി പറയാം: airtvmpm@gmail.com.
1: ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി പറയാം: airtvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, 9496569321.

0: ആകാശവാണി
1: നിയമരംഗം. കുട്ടിക്കുറ്റവാളികൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ സംസാരിക്കുന്നു.
2: പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിയമത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്തിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായി കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടികളെ കണ്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി ചാനൽ ചർച്ചകളിലും മറ്റു ഇതര മാധ്യമങ്ങളിലും തുടർച്ചയായി കേട്ടുവരുന്നതും ആവർത്തിക്കുന്നതുമായ ഒരു ശബ്ദം കേരളത്തിലെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. ലഹരി ഉപയോഗം കൂടി വരുന്നു. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന വസ്തുതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവർ എന്തുകൊണ്ട് അതിലേക്ക് തിരിയുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിയമത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന ധാരണ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുതിർന്നവർ കുറ്റകൃത്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. നിയമപരമായ ലൂപ്പുകോളുകളും കുട്ടികളുടെ മാനസികാവസ്ഥയും മുതലെടുത്താണ് അവർ ഇത് ചെയ്യുന്നത്. കുട്ടികൾക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കില്ല, ജയിൽ ശിക്ഷയിൽ നിന്ന് മുതിർന്നവർക്ക് രക്ഷപ്പെടാം, കുട്ടികളെ എളുപ്പത്തിൽ ഭയപ്പെടുത്താൻ സാധിക്കും, പണമോ സമ്മാനങ്ങളോ നൽകി കുട്ടികളെ പ്രലോഭിപ്പിക്കാം. എന്നാൽ നിയമപ്രകാരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഗുരുതരമായതും ശിക്ഷാർഹവുമായ കുറ്റമാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇത്തരം പ്രവണതകൾ തടയാൻ വളരെ കർശനമായ വകുപ്പുകൾ ഉണ്ട്. മുതിർന്നവർ സ്വന്തം ലാഭത്തിനോ പ്രതികാരത്തിനോ വേണ്ടി കുട്ടികളെ ലഹരി മരുന്ന് കടത്ത്, മോഷണം, ഭിക്ഷാടനം പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് സുരക്ഷിതമായ ലോകം സൃഷ്ടിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 19, 21, 23, 45 എന്നീ അനുച്ഛേദങ്ങൾ കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായി നിയമങ്ങളും വ്യവസ്ഥകളും സംവിധാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും വികസനവും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് കുട്ടികൾ. കുട്ടികളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുന്നതും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2000 ആദ്യമായി അന്ന് ബാലനീതി നിയമം കൊണ്ടുവന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായും ഏറ്റവും ഒടുവിൽ ബാലനീതി നിയമം 2015 അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പാർലമെൻറ്റിൽ പാസാക്കി. ഈ നിയമം 2016 നിലവിൽ വന്നത്. കുട്ടികൾ കുറ്റകൃത്യം ചെയ്താൽ അവരെ ശിക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമമാണിത്. 18 താഴെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ

0: ഉള്ള കുറ്റകൃത്യങ്ങൾക്കോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഗുരുതരമായ കുറ്റമാണ്. കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിക്കുന്ന മുതിർന്ന വ്യക്തികൾക്ക് കുറ്റകൃത്യത്തിന് പ്രേരണ നൽകിയെന്ന കുറ്റം ചുമത്തി ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് കുറ്റകൃത്യം നേരിട്ട് ചെയ്ത ആൾക്ക് എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അതേ കഠിന ശിക്ഷ പ്രേരണ നൽകിയ വ്യക്തിക്കും ലഭിക്കും. 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കൊലപാതകം, കൂട്ടബലാത്സംഗം തുടങ്ങിയ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ മുതിർന്നവരായി കണ്ട് വിചാരണ ചെയ്യാൻ നിയമത്തിൽ ഇപ്പോൾ ധാരാളം ഭേദഗതികൾ വന്നിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളെ നിസാര കുറ്റകൃത്യം, ഗുരുതരം, അതീവ ഗുരുതരം എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുടെ നിയമനടപടിക്രമങ്ങളും ശിക്ഷയും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. നിസാര കുറ്റകൃത്യത്തിൽ വരുന്നത് 3 മുതൽ 7 വരെ വർഷങ്ങൾ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് അതീവ ഗുരുതര കുറ്റകൃത്യത്തിൽപ്പെടുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രത്യേക വിലയിരുത്തലിന് ശേഷമാണ് ഈ ശിക്ഷകൾ നടപ്പിലാക്കുന്നതെന്ന പ്രത്യേകതയും ഈ നിയമത്തിനുണ്ട്. നിയമം കുട്ടികളോട് മൃദു സമീപനം കാണിക്കുന്നത് അവരുടെ പ്രായക്കുറവും തെറ്റുതിരുത്താനുള്ള അവസരവും പരിഗണിച്ചാണ്. എന്നാൽ ഈ ആനുകൂല്യം മുതലെടുത്ത് കുട്ടികളെ ചരട് വലിക്കുന്ന പ്രധാന പ്രതികളെ നിയമം ഒരു കാരണവശാലും വെറുതെ വിടാറില്ല. ചുരുക്കത്തിൽ, കുട്ടികളെ മുൻനിർത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്ന മുതിർന്നവർ യഥാർത്ഥ പ്രതിയേക്കാൾ കൂടുതൽ നിയമക്കുരുക്കിലും കഠിനമായ ശിക്ഷയിലും ചെന്നുപെടും എന്ന് ഉറപ്പ്. നാളെയുടെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഓരോന്നും നാടിൻ്റെ സാമൂഹ്യ പുരോഗതിയെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനാൽ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ പശ്ചാത്തലത്തിലാണ് നാളിതുവരെ നിലനിന്ന കുട്ടികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അവലോകനം ചെയ്തും അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും സുരക്ഷിത ബാല്യത്തിന് സമഗ്രമായ നിയമം സർക്കാർ ആവിഷ്കരിച്ച് ബാലനീതി നിയമം 2015 ബാലസംരക്ഷണ നിയമം 2015 നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഈ നിയമത്തിൻ്റെ 2.12 പ്രകാരം 18 വയസ്സുവരെയുള്ള ഏതൊരു ആളെയും കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ ഭാരതീയ ന്യായസംഹിത അനുസരിച്ചോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ അല്ല ശിക്ഷ വിധിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു നിയമമുണ്ട്. അതാണ് ബാലനീതി നിയമം 2015. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. കുട്ടികളെ പ്രധാനമായി 2 തരംതിരിച്ചിരിക്കുന്നു. 1, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നും 2 ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നുമാണ്. കുറ്റം ചെയ്തിട്ടുള്ളതും കുറ്റാരോപിതനായ കുട്ടികളെ ഉദ്ദേശിച്ചാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചതോ തെരുവിൽ അലഞ്ഞു നടക്കുന്നതോ മയക്കുമരുന്നിന് അടിമപ്പെട്ടതോ ആയ കുട്ടികളെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നും വിശേഷിപ്പിക്കുന്നു. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ കൈകാര്യം ചെയ്യാനാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉള്ളത്. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ധർമ്മം കുട്ടികളുടെ സംരക്ഷണം, ധനപരമായ സഹായം, സ്പോൺസർഷിപ്പ്, ദത്തെടുക്കൽ എന്നീ നടപടികൾക്ക് നേതൃത്വം നൽകൽ, ദത്തെടുക്കാൻ പറ്റാത്ത കുട്ടികളെ പോറ്റി വളർത്തണം എന്നിവയാണ്. ഒരു കുട്ടി കുറ്റാരോപിതനായി ശിക്ഷിക്കപ്പെട്ടാൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഒബ്സർവേഷൻ ഹോമിലാണ്. കുറ്റം ചെയ്തു എന്നുറപ്പുള്ളതും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യപ്പെട്ടിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് സ്പെഷ്യൽ ഹോമിലാണ്. ഇവിടെ അതീവ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് പാർപ്പിക്കുന്നത്. നിസാര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെടുന്ന കുട്ടികളെ പാർപ്പിക്കുന്നത് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന സ്ഥലത്താണ്. ചുരുക്കത്തിൽ, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികളുടെയും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ളതാണ് ബാലനീതി നിയമം 2015. കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള 2012 പോക്സോ ആക്ട്, ബാലനീതി നിയമം കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണവും സംബന്ധിച്ച് മേപ്പടി സംഗതികൾ നിരീക്ഷിക്കുന്നതിനുള്ള ചുമതലയും കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. കുട്ടികളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അവരെ തിരുത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമാണ് നിയമം മുൻഗണന നൽകുന്നത്. എങ്കിലും 16-18 വയസ്സിലുള്ള കുട്ടികൾ അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇളവ് ലഭിക്കുന്ന കുട്ടികളെ ജയിലിൽ അടയ്ക്കില്ലെങ്കിൽ പോലും വർഷങ്ങളോളം ഒബ്സർവേഷൻ ഹോമുകളിലോ പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളിലോ പാർപ്പിക്കുന്നത് മൂലം അവരുടെ ജീവിതവും ഭാവിയും പൂർണ്ണമായും നശിക്കും. കേരളത്തിൽ 1200 കുട്ടികളുടെ സ്ഥാപനങ്ങളാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ കാരണം നാം സ്വയം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ, പോലീസ് അല്ലെങ്കിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെയോ നേരിട്ടോ ഫോണിലൂടെയോ പരാതി നൽകണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ഭാവി പൗരന്മാരാണ്. അവരെ നല്ല കുട്ടികളായി വാർത്തെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്.
1: കുട്ടിക്കുറ്റവാളികൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ. നിയമരംഗം.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം ആദ്യം. ചിത്രം എഴുത്തച്ഛൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: എന്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: യേശുദാസും സുജാതയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ, ചിത്രം കിഴക്കുണരും പക്ഷി.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം കെ ജെ ജോയ്, ചിത്രം സർപ്പം.

0: इंतजार है। साथियों, मन की बात में आज इतना ही। अगले महीने हम फिर मिलेंगे देशवासियों की अनेक नई उपलब्धियां और प्रेरक प्रयासों के साथ। तब तक के लिए मुझे अनुमति दीजिए। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26 അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടിമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയേക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി

സ്ത്രീകളെ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം.

വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 1 ലക്ഷം രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ്
രാജ്യത്തുടനീളമുള്ള

പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. ഒരു മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗര വനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു, ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം.

0: അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 crore അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം.

തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553321, 9496593321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: ആകാശവാണി, സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ പി മാധുരി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. കൃഷ്ണഗാഥ പാടിവരും കിളിമകളെ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

അടുത്ത ഗാനം പനിനീർ മഴ പെയ്യും പാതിരാവിൽ, പവിഴം പൊഴിയുന്ന പൂനിലാവിൽ. ഗാനമെഴുതിയത് PS നമ്പീശൻ, സംഗീതം നൽകിയത് GS രാജൻ.

പി എസ് നമ്പീശൻ ഗാനമെഴുതി. ജി എസ് രാജന്റെ സംഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം, പൂവുകൊണ്ടു മെത്ത നിർത്തി പൂനിലാവിൽ.

അവസാനമായി സങ്കൽപ്പത്തിലെ താരാട്ടുപാട്ടിന്റെ താളം മറക്കല്ലേ. ബിജു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ശ്രീകുമാരൻ തമ്പി, എസ് രമേശൻ നായർ, പി എസ് നമ്പീശൻ, ബിജു തിരുമല എന്നിവരുടെ വരികൾക്ക് ജി ദേവരാജൻ, ജി എസ് രാജൻ എന്നിവർ സംഗീതം നൽകി. പി മാധുരി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: പ്രാദേശിക വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതികവിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷരകൌതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാക്കാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
2: ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
3: रेन का संदेश बहुत सीधा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही. मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है.
2: ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷരകൌതുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
3: मुझे केरलम में, एर्नाकुलम के, साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है। यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं। इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है।
2: സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ

0: പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്ദുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
0: പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27-ാം വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. രണ്ടാഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോട് നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി, സമയം 12:00 കഴിഞ്ഞ 40:28.
4: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
5: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്, അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവ് എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം. അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ

0: നമുക്ക് ചെറിയ സംശയം തോന്നാം. അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B ഫോർ ബാലൻസ്, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E ഫോർ ഐസ്, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F ഫോർ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ: 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മലയാളത്തിൽ വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുൻപിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: കുറച്ച് ദിൻ പഹലേ ഭാരതീയ നൌസേനയിൽ INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാ ഗയാ. യേ ആധുനിക ജംഗി ജഹാജ് ഭാരത് മേ ഡിസൈൻ കിയാ ഗയാ ഹൈ, ഭാരത് മേ ഹി ബനാ ഹൈ. ഇസ്മേ 75% സേ അധിക സ്വദേശി സാമഗ്രി കാ ഉപയോഗ ഹുവാ ഹൈ. യേ ആത്മനിർഭർ ഭാരത് കി ബഡ്തി ശക്തി കാ പ്രതീക ഹൈ.
3: DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. July 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നു വരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
4: മുജെ ദേശ് കി യുവാ ശക്തി പർ ബഹുത് ഗർവ ഹൈ. യേ ദേഖ് കർ ഖുശി ഹോതി ഹൈ കി ഭാരത് മേ ഒളിമ്പ്യാഡ്സ് ഓർ ഹാക്കത്തോൺസ് കാ കൾച്ചർ നിരന്തര ബഡ് റഹാ ഹൈ. മുജെ വിശ്വാസ് ഹൈ കി ദേശ് കെ അധിക് സേ അധിക് യുവാ ഐസേ ഫോറംസ് മേ അപ്നാ ഇന്ററസ്റ്റ് ദിഖായേംഗേ ഓർ ഭാരത് കാ പർചം ഭി ലഹരായേംഗേ.
3: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ

0: സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷത്തിന് ശേഷം ഗിർവനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27-ാമത് കാർഗിൽ വിജയ ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂവെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 runs ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1:00. രഞ്ജിനി, പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഇപ്പോൾ രഞ്ജിനി.

ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. നമ്മുടെ പ്രിയ ഗായിക എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞിട്ട് കുറച്ചു നാളുകൾ ആയെങ്കിലും ജാനകിയമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ രഞ്ജിനിയിലേക്ക് വരുന്നുണ്ട്. അതിലൊരു കത്താണ് ഇത്. പ്രിയ ആകാശവാണിക്ക്, അനശ്വരമായ സ്വരം കൊണ്ട് ആനന്ദവും സങ്കടവും ആശ്വാസവും പ്രണയവും വിരഹവും സമ്മാനിച്ച മഹാപ്രതിഭ എസ് ജാനകി. ആ സ്വരമാധുരിക്ക് മുന്നിൽ 1000 പ്രണാമം. എസ് ജാനകി പാടിയ മനോഹര ഗാനം പ്രതീക്ഷിക്കുന്നു. ചിത്രം മൂടൽമഞ്ഞ്, ഗാനം ഉണരൂ വേഗം നീ. ഇത് കത്ത് എഴുതിയിരിക്കുന്നത് മലപ്പുറം പുലമാന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നീ ശ്രോതാക്കൾ. അവർക്കായി ഈ ഗാനം കേൾക്കാം.

0: മൂടൽ മഞ്ഞ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, ഉഷ ഖന്ന സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആകാശവാണിയുടെ ഒരു കുട്ടി ശ്രോതാവാണ്. കത്ത് എഴുതിയിരിക്കുന്നത് മംഗ്ലീഷിലാണ് കേട്ടോ, വായിക്കാം. രഞ്ജിനി, എന്റെ പേര് ആരുഷ് ആർ കമ്മത്ത് ആണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത്. ആലപ്പുഴ 576 kHz സിഗ്നലിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ഈ പാട്ട് യൂട്യൂബിൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ആകാശവാണിയോട് ഈ ഗാനം പ്രക്ഷേപണം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഗാനം പാടുവാൻ മറന്നുപോയി. ചിത്രം അനഘ. ഞാൻ നേവി ചിൽഡ്രൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ എഴുതാൻ അറിയില്ല. അതിന് സോറി പറഞ്ഞിരിക്കുകയാണ് ആരുഷ്. ഈ കുട്ടി ശ്രോതാവിന് വേണ്ടി ഈ ഗാനം വെച്ചു കൊടുക്കുന്നു. അനഘ എന്ന ചിത്രത്തിൽ ടി യേശുദാസ് സംഗീതം നൽകിയതാണ് ഈ ഗാനം. ജോസഫ് ഒഴുകയിൽ എഴുതിയ ഈ ഗാനം പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: രഞ്ജിനി തുടരുന്നു. പ്രിയപ്പെട്ട രഞ്ജിനി, ഒരു പാട്ടായാലോ ഞാനും നീയും മാത്രം നമുക്ക് മാത്രം. റഫീഖ് അഹമ്മദ് രചനയും ജയചന്ദ്രൻ സംഗീതവും, നിർവഹിച്ച ജി ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും പാടിയ കാറ്റേ കാറ്റേ എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മരത്തൻകൂട് നിന്നും രാജി.

പ്രിയപ്പെട്ട രഞ്ജിനി, നിനക്ക് സുഖം തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആലപ്പുഴയിലെ ജയമണി എന്ന പൂർവകാല ശ്രോതാവ്, പഴയ അവതാരകരിൽ പലരും കൊഴിഞ്ഞുപോയെങ്കിലും ഇപ്പോഴുള്ളവർ ആ കുറവ് പരിഹരിച്ചു തന്നെയാണ് അവതരണം ചെയ്യുന്നത്. എന്നും ജോലി ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ. എനിക്ക് ഒരു പാട്ട് വേണം. ചിത്രം മറന്നുപോയി. സോമൻ എന്ന നടന്റെ ചിത്രമാണെന്ന് തോന്നുന്നു. നന്ദ്യാർവട്ടത്തിൻ പൂവുകൊണ്ടേ, നടുമലർ വിളക്കിലെ ചാന്തുകൊണ്ടേ എന്ന ദാസേട്ടന്റെ മനോഹര ശബ്ദത്തിൽ പിറന്ന ആ ഗാനം എന്റെ ഒരേ ഒരു അനിയത്തിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കേൾപ്പിക്കുമോ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശംസയോടെ ജയമണി, ആലപ്പുഴ. കേൾപ്പിക്കാം, എന്നാൽ അനിയത്തിയുടെ പേര് വച്ചിട്ടില്ല കേട്ടോ. അടുത്ത കത്തെഴുതുമ്പോൾ പേര്

കളർ വിളക്കിലെ ചാന്തുകൊണ്ട എന്ന ദാസേട്ടന്റെ മനോഹര ശബ്ദത്തിൽ പിറന്ന ആ ഗാനം എന്റെ ഒരേ ഒരു അനിയത്തിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കേൾപ്പിക്കുമോ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ആശംസയോടെ ജയമണി, ആലപ്പുഴ. കേൾപ്പിക്കാം, എന്നാൽ അനിയത്തിയുടെ പേര് വച്ചിട്ടില്ല കേട്ടോ. അടുത്ത കത്ത് എഴുതുമ്പോൾ പേര്

രഞ്ജിനിയിലെ അടുത്ത കത്ത് ഒരു പാട്ടിന്റെ വരികളിൽ തുടങ്ങുന്നതാണ്. തിരയറിയില്ല, കരയറിയില്ല, അലകടലിന്റെ നൊമ്പരങ്ങൾ, മഴയറിയില്ല, വെയിലറിയില്ല, അലയുന്ന കാറ്റിൻ അലമുറകൾ. വലിയ പോപ്പുലാരിറ്റി ഒന്നും നേടാൻ കഴിയാതെ പോയ ദേവദൂതൻ എന്ന ചിത്രത്തിലെ വരികളാണ് മുകളിൽ. ഈ ഇടയ്ക്ക് ഈ ഗാനം കേട്ടപ്പോഴാണ് അതിലെ വരികളുടെ മനോഹാരിത മനസ്സിലായത്. കാവ്യഭംഗി, വശ്യസുന്ദരമായ സംഗീതാത്മകത, എല്ലാമെല്ലാം നിറഞ്ഞ ഉത്തമ സൃഷ്ടി. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ കടന്നുപോയി. കാലങ്ങൾ കഴിഞ്ഞുപോയി, കൊഴിഞ്ഞുപോയി. എൻ ജീവനെ എങ്ങാണ് നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇത്. ചിത്രം ദേവദൂതൻ. പാടിയത് എസ് ജാനകി. രചന കൈതപ്രം. സംഗീതം വിദ്യാസാഗർ. അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഈ ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന ഏവർക്കും സമർപ്പിക്കുന്നു. കേൾപ്പിച്ചു തരുമല്ലോ, കാതോർത്തിരിക്കുന്നു. സ്നേഹത്തോടെ, റിട്ടയർഡ് സ്കൂൾ അധ്യാപകനാണ്, MSMHS കായംകുളം സ്കൂളിലെ എബ്രഹാം PG. അദ്ദേഹത്തിന്റെ വീട് കായംകുളത്തിന് വടക്കുള്ള രാമപുരം. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. അപ്പോൾ ഈ ഗാനം കേൾപ്പിച്ചു തരാം.

രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്തിലേക്ക് കടക്കാം. മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ നിന്നും വി ആർ സദാനന്ദൻ എഴുതുന്ന കത്താണ്. പ്രിയ രഞ്ജിനിക്ക് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയുമുള്ള രഞ്ജിനിയും മറ്റു പരിപാടികളും സ്ഥിരം കേൾക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കും അടുത്തുള്ള ചെട്ടികുളങ്ങര പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് വി ആർ സദാനന്ദൻ. തകിലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിൽ ബാലു കിരിയത്ത് രചിച്ച് ദർശൻ രാമൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമുകളും ശ്രവിക്കുന്നുമുണ്ട്. യശ്വശരീരയായ എസ് ജാനകി എന്ന ജാനകിയമ്മയുടെ വേർപാടിൽ കേരളീയരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു. ജാനകിയമ്മയ്ക്ക് മുൻപും ശേഷം ഇപ്പോഴും മലയാള സിനിമയ്ക്ക് വേണ്ടി ധാരാളം ഗായകന്മാർ ഗാനം ആലപിക്കുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ലാളിത്യവും സ്വരമാധുരിയും ജാനകിയമ്മയെ മറ്റു ഗായകർ

ഗമാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അടുക്കളയിലും അരങ്ങത്തും ഒരേപോലെ ആ ഗാനമാധുര്യം നിറഞ്ഞു തുളുമ്പുന്നു. ഭാരതത്തിലെ മുഴുവൻ ജനതയ്ക്കൊപ്പം കേരളത്തിലെ ഈ വാനമ്പാടിക്ക് 1000 ആദരാഞ്ജലികൾ. ശ്രീ മുരളീധരൻ തഴക്കര ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും ശേഷം ഇപ്പോഴും രഞ്ജിനിയിലും ഓർമ്മച്ചെപ്പിലും ഞാൻ സ്ഥിരമായി ഗാനങ്ങൾ ആവശ്യപ്പെടുകയും പലപ്പോഴും അവ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മുരളീധരൻ തഴക്കര നിലവിൽ വേണാട്ട് ഘടകം പരിസ്ഥിതി ഫോറം രക്ഷാധികാരിയും സാഹിത്യവേദി പ്രവർത്തകനുമാണ്. അദ്ദേഹത്തിനൊപ്പം ഈ ഞാനും എളിയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പ്രിയ രഞ്ജിനി, ജാനകിയമ്മ മലയാള സിനിമയ്ക്ക് വേണ്ടി 10 കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഒരു പാട്ട് കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കത്തെഴുതിയിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്, അൻസാരി മൻസിൽ, കുട്ടമ്പേരൂർ PO, മാന്ന. മിഥുനീശ്വർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലേത്. റോയ് പുറമാടമാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ കുഞ്ഞിനു വേണ്ടി ഈ ഗാനം കേൾപ്പിക്കാം.

രഞ്ജിനി തുടരുന്നു. പ്രിയ രഞ്ജിനിക്ക് നൃത്തശാല എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകി. യേശുദാസ് പാടിയ ദേവവാഹിനി തീരഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന് ശുഭപ്രതീക്ഷയോടെ കായംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും കെ പുഷ്പദാസ്. നൃത്തശാല എന്ന ചിത്രത്തിലെയാണ് ഈ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതിയത്, ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകിയത്, യേശുദാസ് പാടിയത്. കെ പുഷ്പദാസിന് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഇന്ന് എനിക്കൊരു പാട്ട് വേണം. പാട്ട് വെച്ച് തരുമല്ലോ. ഈ കത്തെഴുതുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് നിന്നും ഗിരിജ. ചിത്രം ദേവി കന്യാകുമാരി, നീലാംബുജാക്ഷിമാരെ സഖിമാരെ എന്ന് തുടങ്ങുന്ന ഗാനം സുശീല പാടിയത്. രഞ്ജിനിയിലൂടെ ഈ പാട്ട് വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് നിന്നും ഗിരിജ. വയലാർ രചിച്ച ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ ഈ ഗാനം ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ നിന്നും ഗിരിജയ്ക്ക് വേണ്ടി ഈ ഗാനം കേൾപ്പിക്കാം.

സ്നേഹമുള്ള രഞ്ജിനിക്ക് മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS എഴുതുന്നത്. മാധുര്യമുള്ള വാക്കുകൾ ചേർത്ത് ശ്രോതാക്കളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച അവതാരകർക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് പരീക്ഷ എന്ന ചിത്രത്തിലെ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന ഗാനം കേൾപ്പിച്ചു തരുവാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഈ ഗാനം പത്മകുമാരി, സുനിൽ കുമാർ, ശ്രീകുമാരി, സതീഷ് കുമാർ, അശ്വതി, ഗൗരി കൃഷ്ണ, കൃഷ്ണപ്രിയ, സ്മൃതി, സാൻവി എന്നിവർക്ക് സമർപ്പിച്ചു.

ഇരിക്കുന്നു സ്നേഹാദരവോടെ മണ്ണഞ്ചേരി ചേന്ദനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ. പരീക്ഷ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി സമാപിക്കുകയാണ്. ഇന്നത്തെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകളയക്കുക. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-01-4.

0: ഇല്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
1: ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കൂ. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്.

ഇതുവരെ കേട്ടത് സ്പൈസ് സ്പോൺസർ പരിപാടി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ദേവദൂതൻ എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച വിദ്യാസാഗർ സംഗീതം നൽകി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം. രചന സി റഹീം, തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അടയ്ക്കാക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം, അവയുടെ കൂടൊരുക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണരീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവും. തുന്നാറിന്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിന്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇര തേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.

0: രണ്ടിലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്. ചെമ്പരത്തി ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നിയും കൂടൊരുക്കും. കൂടൊരുക്കാൻ പറ്റിയ പരിസരവും ഇലയും കണ്ടെത്തിയാൽ എവിടെ നിന്നെങ്കിലും പഞ്ഞിയോ നാരുകളോ കൊത്തിക്കൊണ്ടുവന്ന് സമൃദ്ധമായി ഇല തുന്നി കൂടൊരുക്കും. ഇവയുടെ കൂടൊരുക്കം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഇലയുടെ അരികിലായി ഒരു ചെറു സുഷിരം പതിയെ കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്ന് ആരും പറയില്ല.
1: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ 4 മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറു പുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ള മുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സലിയിക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: അതിൻ്റെ ഫോർഹെഡ് അഥവാ മൂർദ്ധാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇര തേടുമ്പോഴും പാട്ട് പാടുമ്പോഴുമൊക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിൻ്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവുകൊണ്ടാണ്. മരങ്ങളിലോ കുറ്റിച്ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്ത് കൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിൻ്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകൾ ഉണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്കൊരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികളുടെ മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ് പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
1: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായൊരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിലൊന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിൻ്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുതൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടം അടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരൻ്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിലേറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
2: കൂടൊരുക്കുന്ന കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടുവി ടുവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
1: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിലൊന്നാണ് എത്തിൽക്കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരന്റെ ആകെ നീളം 5 ഇഞ്ചു മാത്രമാണ്. പൂവന്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരന്റെ നെറ്റിയും മൂർദ്ധാവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം ചിറകുകൾ, വാൽ എന്നിവ

0: മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചിറകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിന്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിന്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
1: തുന്നാരൻ പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷിജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കി തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചിറകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495563321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 3 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദേവരാഗം എന്ന ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ രചിച്ച് എം എം കീരവാണി സംഗീതം നൽകി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരൻ സംഗീതം നൽകി. ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, OP 160/18.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട് മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. നീലത്താമര എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ.

രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും എസ് പി ശൈലജയും പാടിയ ഗാനമാണ് അടുത്തത്. യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചാന്ദുപുട്ട് എന്ന ചിത്രത്തിൽ വയലാർ ചരചന്ദ്രവർമ്മ രചിച്ച് വിദ്യാസാഗർ ഈണം നൽകിയ ഗാനമാണ് അടുത്തത്. ഗായകൻ

ലക്ഷ്മികാന്ത് പ്യാരാലാലിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കൂ. ജീവിതസമരം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9495964321, 9495565321, 9495565321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച, അതായത് നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി, സമയം 4 മണി.
1: രശ്മി,
2: എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും രശ്മി കേൾക്കാൻ കാതോർത്തിരിക്കുകയല്ലേ? ഇന്ന് രശ്മിയുമായി തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് പരിപാടികൾ കേട്ടാലോ? ഇന്ന് ആദ്യം ഒരു കഥയാണ്. കഥ പറയുന്നത് വൈഷ്ണവി എസ് പ്രകാശ്.
3: പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരമ്മയ്ക്ക് മകനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥയാണ്. കഥയുടെ പേര് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം. അതാ, അങ്ങ് ദൂരെ ഒരു ഗ്രാമം. പച്ച പുതച്ച പുൽമേടുകളും കുന്നുകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ചിത്തിരപുരം ഗ്രാമത്തിലാണ് എന്റെ ഈ കഥ നടക്കുന്നത്. അതാ, ആ വീട്ടിന്റെ ഉമ്മർത്ത് ആരെയോ കാത്തിരിക്കുന്ന ജാനു അമ്മ. തന്റെ മകൻ രാമു ഇനിയും വന്നിട്ടില്ല. ജാനുവിന്റെ മനസ്സ് പെട്ടെന്ന് പഴയ കാലത്തിലേക്ക് പാഞ്ഞു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം, രാമുവിനെ വളർത്തി വലുതാക്കാൻ താൻ പെട്ട പാട് അവനെ പഠിപ്പിച്ച് വലിയവനാക്കണം എന്ന ചിന്ത മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമാന്യം തലക്കേടില്ലാത്ത ജോലി അവനുണ്ട്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന്റെ സ്വാധീനശക്തി

0: കുറച്ചെന്ന് മാത്രം. അമ്മേ അമ്മേ കേൾക്കാൻ കൊതിച്ചിരുന്ന തന്റെ മകന്റെ വിളി കാതിൽ പതിച്ചപ്പോൾ ജാനുമ്മ ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. മകൻ വന്നപ്പോൾ ഊന്നുവടിയുടെ സഹായത്തോടെ അവർ മകന്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, നാളെ വേണമെങ്കിൽ പട്ടണത്തിൽ പോയി അമ്മയുടെ കാലൊന്ന് കാണിക്കാം. അതിന് പുഴയ്ക്കക്കരെ എങ്ങനെ എത്തും മോനെ? എന്റെ കാലുകൊണ്ട് പറ്റില്ലല്ലോ. അതിനല്ലേ അമ്മേ ഞാനുള്ളത്. തന്റെ മകന്റെ വാക്കുകൾ അവരെ കോരി തരിപ്പിച്ചു. പിറ്റേ നദി രാവിലെ അവർ പുറപ്പെട്ടു. മകനോടൊപ്പം ഊന്നുവടിയുമായി ആ അമ്മയും നടന്നു. മരപ്പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാലു തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു തന്റെ അമ്മയെ ഇരു കൈകൾ കൊണ്ട് താങ്ങി ചേർത്തു പിടിച്ചു. തന്റെ മകന്റെ കൈകളിൽ താൻ എത്ര സുരക്ഷിതയാണെന്നോർത്ത് അവർ സന്തോഷിച്ചു. രാമു തന്റെ അമ്മയെ താങ്ങി പതുക്കെ നടന്നു. പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. രാമു തന്റെ അമ്മയെ പുഴയിലേക്ക് ആഞ്ഞു തള്ളി. മോനേ, ആ നിലവിളി പുഴയുടെ ഒഴുക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്നു. രാമു സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അമ്മ കാലങ്ങളായി കരുതി വച്ചിരുന്ന പണപ്പെട്ടി തുറന്നു. തന്റെ കാലശേഷം ഈ പണപ്പെട്ടി എന്റെ രാമുവിനുള്ളതാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഹാ, എന്തായാലും അമ്മയുടെ കാലശേഷം തന്നെയാണ് ഞാനിതിൽ തൊട്ടത്. രാമു വീണ്ടും ചിരിച്ചു. രാമേട്ടാ രാമേട്ടാ, പിറ്റേന്ന് രാവിലെ അയൽവക്കത്തുള്ള ഉണ്ണിയുടെ വിളിയേട്ടാണ് അയാൾ ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ കയ്യിൽ നീട്ടിപ്പിടിച്ച പത്രവുമായി അയാൾ വിക്കി വിക്കി പറഞ്ഞു. രാമേട്ടാ, ആ അമ്മ. അയാൾ പത്രം വാങ്ങി ചരമഗോളങ്ങൾ ഒന്നൊന്നായി തപ്പി നോക്കി. പക്ഷേ ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു, എവിടെ? ഉണ്ണി ചൂണ്ടിക്കാണിച്ച ഗോളത്തിലേക്ക് അയാൾ കണ്ണോടിച്ചു. പുഴയിൽ അകപ്പെട്ടുപോയ വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു ഞെട്ടലോടെ അയാൾ ആ വാർത്ത വായിച്ചു. പുഴയിൽ വീണുകിടന്ന മരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവൻ തളർന്ന് നിലത്തിരുന്നു പോയി. അപ്പോൾ അമ്മയുടെ തഴുകൽ പോലെ ഒരു കാറ്റ് അവനെ തഴുകി കടന്നു പോയി. അത് മാതൃ സ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി അയാൾക്ക് അനുഭവപ്പെട്ടു. കൂട്ടുകാരെ സ്നേഹബന്ധങ്ങളെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മിഞ്ഞ പാലിനൊപ്പം നിസ്വാർത്ഥമായ സ്നേഹമാണ് ഒരമ്മ നൽകുന്നതെന്ന് നാം വിസ്മരിക്കരുതേ. എപ്പോൾ വേണമെങ്കിലും മാപ്പ് നൽകുന്ന കോടതി ഈ ഭൂമിയിൽ അമ്മ മനസ്സ് മാത്രമാണല്ലോ.
1: ഇനി ഒരു സംഘഗാനമായാലോ? ഒരു കൂട്ടം കൂട്ടുകാരാണ് ഇത് പാടാനായി എത്തിയിരിക്കുന്നത്. നൈല ഫാത്തിമ, വൈഷ്ണവി എസ് പ്രകാശ്, ഐതിക വി ആർ, ഹൃദിക എസ് സുരേഷ്, ആരാധിക എസ് എസ്, നിവേദിത കൃഷ്ണ, സ്വാതിക വിനു, അനയ എ ജി, ഏഞ്ചൽ മരിയ, അനശ്വര എന്നിവരാണ്.

0: നിങ്ങൾ കൂട്ടുകാർ ഒരുപാട് സമയം ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ നിങ്ങളെ വഴക്കു പറയാറില്ലേ? നമുക്ക് എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ശരിയായി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു ഹൃദിക എസ് സുരേഷ്.
1: പുതിയ തലമുറയുടെ ഹരമായി മാറിക്കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാധ്യമങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലികളെ നിയന്ത്രിക്കുന്നത്. ചിന്തകൾ, തീരുമാനങ്ങൾ, വസ്ത്രരീതികൾ, വിശ്രമവേളകൾ, വായന, ഉറക്കം, ജോലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അനിവാര്യ ഘടകമായി ഇന്ന് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അച്ചടി മാധ്യമങ്ങളെക്കാളേറെ ഇന്നത്തെ കാലഘട്ടം നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. അകലങ്ങളെ ഇല്ലാതാക്കുന്ന, ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്ന മൊബൈൽ ഫോൺ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. പുതിയ തലമുറയുടെ പ്രതീക്ഷകളായ നമുക്ക് മാധ്യമങ്ങളുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
0: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? മാപ്പിളപ്പാട്ടുമായി എത്തുന്നു മാഹിറ മുനീറെ.
2: ആദം നബി സുന്ദര സരഗമി കണ്ടു സർവാദര ചന്ദ നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാസ്വന്തം മുഹമ്മദിൻ മീമും മതിലുടെ ഹാഴും ദാലും ഇഹപര മുഴുവനും അവകളിലടങ്ങും ഇറയവനമറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തൻ തിരുനാമം ഒരുത്തു വരുത്തവരെ തിരതിര പോലെയിരും നന്മ നൂറതിലേറി വരും കെലിമ റോഫ് ഫിദാക്ക ഹബീബുല്ലാ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ അടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈ മാനിനകത്ത് സ്തുതി ദിനമാ നബിയെ ഞങ്ങളുടെ സ്ഥിതിയറിയോ നിധിയേ. ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ദ നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാസ്വന്തം മുഹമ്മദിൻ മീമും

ഉളകത്തിനതിരില്ല. പളപള മിന്നും പതിനാറൊളിയമ്പിളി പോലെ തെളിഞ്ഞവരെ, ഫലയിൻ പൈക നിറഞ്ഞവരെ, ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ത നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാ സ്വന്തം മുഹമ്മദിൻ മീമമ്മതിലൂടെ ഹാംദാലും ഇഹപര മുഴുവനും അവകളിലടങ്ങും. ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും, ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തുവരുത്തവരെ,

0: നമ്മുടെ ചലനം നിശ്ചലനം എല്ലാം മുത്തൊളി കാണൂലേ, ആ മനമാകെ വിതുമ്പൂലേ. ആദം നബി സുന്ദര സ്വർഗമി കണ്ടു സർവാദര ചന്ത, നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാ സ്വന്തം. മുഹമ്മദിൻ മീമുമ്മതിലൂടെ ഹാഴ്ന്തലും ഇഹപരം മുഴുവനും അവകളിലടങ്ങും. ഇറയവന മുറുകൾ അതിനുള്ളിൽ ഇറങ്ങും, ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തു വരുത്തവരെ, തിരതിര പോലുയരും നന്മ നൂറതിലേറെ വരും കെളിമ. റൂഫ് ഫിദാക്ക ഹബീബുല്ലാ.
1: ശ്രീനന്ദ എ നായർ അവതരിപ്പിക്കുന്ന ഹിന്ദി കവിതാലാപനമാണ് അടുത്തത്.
2: ഇസ് കവിതാ കാ നാം ഹേ ഹിന്ദുദേശ്. ഹിന്ദുദേശ് കേ നിവാസി സബി ജന ഏക ഹേ, രംഗ രൂപ വേഷ ഭാഷ

ഗസലിൻ്റെയോർമ്മയായി മുല്ലതൻ മൊട്ടുവിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെയോർമ്മയായി.

പടർന്നൊരി കായലിൽ നെഞ്ചകം പ്രേമാർദ്ദമായി തളർന്നു. നാണം

0: അടുത്തത് ശിവന്യ എസ് ആർ അവതരിപ്പിക്കുന്ന മലയാളം കവിതയാണ്, കേട്ടാലോ.
1: അനൽ ബനച്ചൂരാന്റെ കർണൻ എന്ന കവിത.

വാത്സല്യനിധിയായ രാ

രശ്മിയിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനമാണ്. നൈല ഫാത്തിമ, വൈഷ്ണവി എസ്, പ്രകാശ്, ഐതിക വി ആർ, ഹൃദിക എസ്, സുരേഷ്, ആരാധിക എസ് എസ്, നിവേദിത കൃഷ്ണ, സ്വാതിക വിനു, അനയ എ ജി, ഏഞ്ചൽ മരിയ, അനശ്വര എന്നിവരാണ് പാടുന്നത്.

0: രശ്മി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ കൂട്ടുകാരാണ്.
1: രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.

ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ, തിക്കൊടിയനുമായി ചുവല്ലൂർ കൃഷ്ണൻകുട്ടി നടത്തിയ അഭിമുഖം, ഞാനും എന്റെ സമൂഹവും ഭരത് ഗോപി നടത്തിയ പ്രഭാഷണം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 5 മണിക്ക്.

0: മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മൊഴിയുറവകൾ സംഗീത സാന്ദ്രമാണ്.

മുൻ അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനതയുടെ തനത് ഈണങ്ങളിലേക്കും ചിട്ടയായ പരിശീലനത്തിലൂടെ ആർജിച്ച സംഗീത പാരമ്പര്യത്തിലേക്കും യാത്ര ചെയ്യുകയാണ്. മൊഴിയുറവകളിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ ആകാശവാണിയിലെ സാങ്കേതിക വിദഗ്ധരും കലാകാരന്മാരും നടത്തിയ ഒരു യാത്രയുടെ ബാക്കിപത്രമാണ് അവർ ശേഖരിച്ച മൊഴിമുത്തുകൾ. ആയിരത്തി തൊള്ളായിരത്തി 1966 ശബ്ദലേഖനം ചെയ്തതാണ് ഇവ. അത്രയൊന്നും വികസനം വന്നു ചേർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ക്ലേശം സഹിച്ച് യാത്ര ചെയ്ത് ഇവയെല്ലാം ശബ്ദലേഖനം ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോഴും അജ്ഞാതരാണ്. അവർ കരുതിവെച്ച ഈ ശബ്ദനിധികൾ എന്തുമാത്രം വിലമതിക്കുന്നവയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അവരുടെ പ്രയത്നത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേൾക്കാം. കാണിക്കാരുടെ പാട്ട് നൃത്തത്തിനൊപ്പം പാടിയ പാട്ടാണ് ഇതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.

0: കൊക്കര എന്ന വാദ്യത്തോടൊപ്പം പാടിയ പാട്ടാണ് ഇനി. കേരളത്തിലെ കാണിക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കര. ഉരസി ശബ്ദമുണ്ടാക്കുന്ന ഒരു നാടൻ വാദ്യം. സാധാരണയായി ഇരുമ്പ് കുഴലും അതിൽ ഘടിപ്പിച്ച പല്ലുകളും ചങ്ങലയും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മാന്ത്രിക അനുഷ്ഠാനമായ ചാറ്റുപാട്ട് പോലുള്ള ചടങ്ങുകളിലും താളം നൽകാൻ കൊക്കര ഉപയോഗിക്കുന്നു.
1: വേഗത്തപ്പീരമ്മാവിനെങ്കിലെങ്കില് പമ്പീരമ്മാവിനെ നാം വിളിച്ചിന്നതോ മുണ്ടുകളണ്ടാനെങ്കില് പമ്പീരമ്മാവിനെ നാം വിളിച്ചിന്നതോ മുണ്ടുകളണ്ടാനർവേദാനം കാതേകത്തോ ഒരു വിളങ്കൂർ കായിലായ കണ്ടോ വിളങ്കൂർ കായിലായ കണ്ടോ മന കിട്ടാനോ ജേരം മനങ്ങേതോ ഏതോ നറുവേദാനും കാതേകത്തൊരു വിളങ്കൂർ കായിലായകത്തോ ണ്ണായിരം പാടി തിറ കണ്ടൊരു നന്നായിരം പാടി ചകകത്തോ മുറ്റത്തെ പൊതുവുറത്തിൻ്റെ വേരം.

ബ്രഹ്മ പൊടു കൂടെ പോരാതോടുകൂടെ പോരുവാനോ കൊമ്മേലേ കോടികളാം പാടിഞ്ഞാറ്റ് കോടികളാമില് വടക്കുമേലേ കോടികളാം ോടിപ്പാടില്ലേ നൂറായിരമ്മേ നൂറായിരമ്മേ വാളോ രണ്ട് വാളുണ്ട് വാളോ അയ്യാടക്കോ മെയ്യടകക്കോ ആയിരമേ പാടിനുണ്ട് അറിഞ്ഞ പോരിന്ന കയ്യകേ പാടതിരിക്കേനെ ായാമ്മാവോ മുത്തന്നോ കുടമുഖമോനിതമാനിച്ചോടമുഖമോനിതെങ്കോടമുഖമോ പത്തിര തെങ്കോടമുഖമോനിത വള്ളി വളങ്കോടമുഖമോ നാണ്ടക തെങ്കോടമുഖമോനിതെങ്കോടമുഖമോനോരോ ോടമുഖമോനിത് പവിയ വണ്ടങ്കോടമുഖമോൻ കൊല വണ്ടങ്കോടമുഖമോൻ അന്നെ വണ്ടങ്കോടമുഖമോനിത് നനു വണ്ടങ്കോടമുഖമോ തുമ്പർ മിന്നക്കോടമുഖമോനിത് തോളെ മിന്നക്കോടമുഖമോൻ മിന്നക്കോടമുഖമോ കാറ്റിന്നോർകുടമുഖമോനിത് വേരന്നാകോടമുഖമോ തുമ്പോടമോനിത് മിന്നക്കോടമുഖമോനോരോരേ കുടമുഖമുണ്ടനാനി പറഞ്ഞ പോരിന്നോടമോനിത് പടുകോടമുഖമോ തെറ്റി കന്നിക്കോടമുഖമോനിത് തെറുകോടമുഖമോ കോടമുഖമോനിത് കള്ള കന്നിക്കോടമുഖമോനിത് മായ കന്നിക്കോടമുഖമോ കന്നിക്കോടമുഖമോനോരോരേ കുടമുഖമുണ്ടനാനി പറഞ്ഞ പോരിന്നോടമുഖമോ നില വണ്ടങ്കോടമുഖമോനിത് കോല വണ്ടങ്കോടമുഖമോ വണ്ടങ്കോടമുഖമോ മഞ്ചേക്കോടമുഖമോനിത് മാരേക്കോടമുഖമോ കുമ്പോടമുഖമോ നിരിടമിന്നക്കോടമുഖമോനിത് ഗുരുടമിന്നക്കോടമുഖമോ മലോവിരമ്മാവോ വെള്ളങ്കോരു പൈങ്കിളിയുണ്ട് പേയിലെ നാടുമ്പോലെ മലോവിരമ്മാവോ വെള്ളങ്കോരു നാഗപ്പുള്ള പാടമെടുത്തോ നാടുമ്പോലെ മലോവിരമ്മാവോ ോ മായമ്മോ കൊണ്ടുവരുന്നേലിപ്പ് മായമൊഴി ഞാൻ കൊള്ളുന്നേലും മുണ്ടുകളുണ്ടാവിച്ചേരുന്ന

0: സംഭാഷണം ഉൾപ്പെടെയുള്ള ഒരു താരാട്ട് പാട്ടാണ് ഇനി.
1: എന്തരികാര്യത്തിക്ക്
2: പോയെ?
1: എന്തരി കിട്ടിയേ?
2: എന്താ ചുള്ളി?
1: ആ ചുള്ളി കമ്പു ഒഴിച്ചുകൊണ്ട് വന്നതാ. അത് കൊണ്ട് വെളുപ്പിച്ചു കാറ്റും കുളിരും കൊണ്ട് കിടക്കുമാണ് അമ്പള്.
2: അതുകൊണ്ട് വെളുപ്പിച്ച
1: ആ എങ്കിലും അത് മതി.

0: അമ്മിടിയോ പോയ പോലോ ബലിയാക്കിയങ്കുപ്പൊണ്ടു വരും പെണച്ചോങ്ങേ.
1: സ്ത്രീകളുടെ ഒരു കളിപ്പാട്ട്, കൈകൊട്ടി താളമിട്ട് പാടുന്ന പാട്ട്.

അറിയുന്ന സ്വരം എഴുതി തന്നപ്പോൾ

മൊഴിയുറവകളിൽ ഇനി കേൾക്കാം വൃന്ദവാദ്യം. സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ചത്.

ഇതുവരെ കേട്ടത് തനത് ഈണങ്ങളുടെ ആദിമസ്പർശം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.

സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ച വൃന്ദവാദ്യമാണ് കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാഗേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി

കറണ്ട് ബില്ലിനെ കുറിച്ച് ഇനി ആശങ്ക വേണ്ട. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിലൂടെ ഓരോ മാസവും 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നിങ്ങളുടെ വീട്ടിലെത്തും. മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ചിലവ് ലാഭിക്കാം. ഇതിനായി pmsuryaghar.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും വൈദ്യുതി കൺസ്യൂമർ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. സബ്സിഡി തുക നേരിട്ട് അക്കൗണ്ടിലെത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കൂ. അംഗീകൃത വെണ്ടർമാരെ തിരഞ്ഞെടുക്കൂ.

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം പുതിയ മുഖം.

0: ആകാശവാണി
1: രാമായണ പാരായണം 10-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മം, ഭരതന്റെ വനയാത്ര, ഭരതരാഘവ സംവാദം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ. ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ആകാശവാണി കൺകോടിയ മ്യൂസിക് ട്രൂപ്പ് കാട്ടാക്കട അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം തൂമഴ പെയ്തിറങ്ങി പ്രാണഹർഷമാം രാവൊരു.

0: കൺകോടിയ മ്യൂസിക് ട്രൂപ്പ് കാട്ടാക്കട അവതരിപ്പിച്ച ഭക്തി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 RNU തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സേതു, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് 9:30 അക്ഷര സൗരഭം, എഴുത്തുകാരി ഹരിത സാവിത്രിയുമായി അഭിമുഖം, 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭ, വർഷ അഗർവാളിന്റെ സന്തൂർവാദനം, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത ആലാപനം ഡോക്ടർ ബി അരുന്ധതി. 6:10 അറിയിപ്പുകൾ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 11 ദിവസം നവീൻ പാരായണം ചെയ്യുന്നു. 6:25 ഉദയഗീതം പി ജാനകി, KK ശ്രീദേവി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 91 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു ഭാഗം 1. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ. SR മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, സീമൻ ഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 മഴവില്ല. 5:00 അക്ഷരശ്ലോകം, തിരുവനന്തപുരം സാരസ്വതം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം. 11 ദിവസം നവീൻ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. ഇളംകുളം വിനോദ് പാരായണം ചെയ്തു.

5:55 അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ, സാനന്തൂർ മോറായ് എഴുതിയ നോവൽ കനലുകൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റ് റിവ്യൂ ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി PM സ്വനിധി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രധാന വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. 2018-2019 അധ്യയന വർഷം മുതൽ ഈ പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. മുമ്പ് നടപ്പിലാക്കിയിരുന്ന സർവശിക്ഷ അഭിയാൻ അഥവാ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയെ സംയോജിപ്പിച്ചാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രൂപീകരിച്ചത്. പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഗുണമേന്മയുള്ളതും തുല്യ അവകാശം ഉറപ്പാക്കുന്നതുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത്. സാമൂഹികമായോ സാമ്പത്തികമായോ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ പദ്ധതി പ്രത്യേക ശ്രദ്ധ നൽകുന്നു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ പഠന അന്തരീക്ഷം ഒരുക്കുക, പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അധ്യാപകരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ വലിയ പ്രാധാന്യം നൽകുന്നു. പുതിയ അധ്യാപന രീതികൾ, വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് സ്ഥിരമായി പരിശീലനം നൽകുന്നു. ഇതിലൂടെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാകുകയും വിദ്യാർത്ഥികളുടെ പഠന നേട്ടം ഉയരുകയും ചെയ്യുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഈ പദ്ധതി വലിയ പ്രാധാന്യം നൽകുന്നു. സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനവും സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന ഘടകമാണ്. പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുക, ശുചിമുറികൾ, കുടിവെള്ള സൌകര്യം, വൈദ്യുതി, ലൈബ്രറി, ലബോറട്ടറി, കളിസ്ഥലം തുടങ്ങിയ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് റാമ്പുകൾ, പ്രത്യേക ശുചിമുറികൾ, സഹായ ഉപകരണങ്ങൾ എന്നിവ ഒരുക്കി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പദ്ധതി ശ്രദ്ധിക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി വിവിധ പഠന പരിശോധനകളും മൂല്യനിർണയ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നു. പഠനത്തിലെ പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു.

0: അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ സമഗ്ര ശിക്ഷ കേരള എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിശീലന പരിപാടികൾ, നവീന അധ്യാപന രീതികൾ, കലാകായിക പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുന്ന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് സഹായകമായ നിരവധി പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ നിർണായക പങ്കുവഹിക്കുന്നു. അടിസ്ഥാന സാക്ഷരത, സംഖ്യാജ്ഞാനം, അനുഭവാധിഷ്ഠിത പഠനം, തൊഴിൽപരമായ വിദ്യാഭ്യാസം, ബഹുഭാഷാ പഠനം എന്നിവയ്ക്ക് ഈ പദ്ധതിയിലൂടെ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത സമഗ്ര പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം അവരുടെ വ്യക്തിത്വ വികസനം, സാമൂഹിക മൂല്യങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി തലമുറയെ അറിവിലും കഴിവിലും മൂല്യബോധത്തിലും സമ്പന്നരാക്കുന്ന ഒരു സുപ്രധാന വിദ്യാഭ്യാസ സംരംഭമായി സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്നും വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി ദ ന്യൂസ് റെഡ് ബൈ നിഷിത് കുമാർ. Prime Minister Narendra Modi has said collective participation has always been a source of strength in India's cultural ethos. Mr. Modi made the remarks while interacting with participants of the Viksit Vibrant Village Program 2026 through video conferencing today. More than 400 young participants from all states and union territories shared their experiences with the Prime Minister. During the interaction, Mr. Modi highlighted the community participation, national integration and awareness about the strategic importance of border villages.
3: हमारे सीमावर्ती गांवों में विकास की आकांक्षा और देशभक्ति की भावना, ये हम बराबर बराबर और कभी तो लगता है कि उनके लिए खुद से ज्यादा देश होता है. देश पहले, बाकी सारी सुविधाएं बाद में, ये हमको सीमावर्ती गांवों में खास अनुभव आती है. और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करेंगे.
2: Prime Minister Modi remembered the brave hearts of the nation today on the occasion of Kargil Vijay Diwas, stating that India is continuously scaling new heights, be it defence production, defence exports or political cooperation with friendly nations. Addressing the nation in his Mann Ki Baat program on Akashwani, Mr. Modi said, today, the 26th of July, is a date that does not require a calendar to be remembered, as Kargil Vijay Diwas is being celebrated today.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. आज कारगिल विजय दिवस पर मैं सभी वीर शहीदों और वीर सैनिकों को श्रद्धापूर्वक नमन करता हूँ.
2: Mr. Modi said India is continuously strengthening her technological capabilities. He highlighted the recent induction of INS Mahendragiri into the Indian Navy. The Prime Minister said every Indian is filled with pride following the successful launch of Vikram 1 last Sunday. Mr. Modi praised young innovators for displaying remarkable skill, passion and patience. The Prime Minister also said every Indian is cheering for all the athletes participating in the Commonwealth Games, which began in Glasgow a few days ago. Union Minister Prahlad Joshi today assumed the charge as the Education Minister. Mr. Joshi was appointed to the post yesterday following the resignation of Dharmendra Pradhan. Mr. Joshi also continues to hold the portfolios of Consumer Affairs, Food and Public Distribution, Tenue and Renewable Energy. Soon after taking charge, he chaired a review meeting of the Education Ministry to assess the implementation of various schemes and key initiatives. Minister of State for Education,

0: and Chaudhry and several senior ministry officials attended the meeting. The Indian embassy in Ukraine today said that it is closely monitoring the situation following the incident involving the cargo vessel MV Aegean Ragnar, which was struck at the port of Odisha yesterday. The embassy said that four Indian nationals were on board the vessel. It added that two of them have been confirmed safe, while information about the other two is still awaited. The embassy further said that search and rescue operations are underway and that it is in constant touch with the concerned authorities. At the ongoing Commonwealth Games, India's Rishikant Singh Chamban won the silver medal in the men's 60-kilogram weightlifting event in Glasgow today. Rishikant lifted 121 kilogram in the snatch, setting a new Commonwealth Games record before Malaysia's Muhammad Ani Kasdan equaled the mark. Malaysia's Muhammad Ani Kasdan clinched the gold medal with the Commonwealth Games record total of 273 kilograms. The silver medal is India's second medal at this year's Commonwealth Games and first in an able-bodied event. Earlier, para powerlifter Jandu Kumar opened India's medal account with the bronze in the men's heavyweight event. And in men's cricket, India have set a target of 193 runs for Zimbabwe in the third and the final T20 international of series in Harare. Opting to bat, India posted 192 for 5 wickets in their allotted 20 overs. Vaibhav Suryavanshi starred with bat, scoring 81 of 49 balls, while Ishan Kishan contributed 29 of 26 deliveries. For Zimbabwe, Brad Evans took 2 wickets. India made 2 changes to their playing 11, with Suryansh Hegde and Ashok Kumar replacing Shivam Dubey and Prince Yadav. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. രമേശ് പിഷാരടി MLA 111 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചത്. പ്രിയദർശിനി സർവീസിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും. പദ്ധതി വിജയകരമായാൽ കൂടുതൽ സിറ്റി സർവീസുകൾ ആരംഭിക്കുമെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. അട്ടപ്പാടിയെ സമ്പൂർണ്ണ ഡിജിറ്റൽ മേഖലയാക്കാനുള്ള PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ അറിയിച്ചു. മണ്ണാർക്കാട് കല്ലടി അബ്ദുഹാജി HSSൽ ദേശീയ വായനാ മഹോത്സവത്തിന്റെ സംസ്ഥാനതല സമാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ വായനയ്ക്കൊപ്പം പുസ്തക വായനയ്ക്കും വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗമെന്ന നിലയിൽ ഈ വ്യവസായത്തിന് ഇപ്പോഴുള്ള ക്ഷീണാവസ്ഥ മാറ്റാൻ സർക്കാർ ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചരണം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിലെ കുട്ടികളിലെ റോപ്പ് വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഗ്ലാസ് കൊണ്ട് മറച്ച ക്യാബിനുകളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം, ചൂട് കൂടുന്ന സമയത്ത് ക്യാബിനിൽ താപനില വർദ്ധിച്ചാൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് കമ്മീഷന് ലഭിച്ച പരാതി പരിഗണിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ നിർദ്ദേശം നൽകിയത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി KA തുളസി നിർദ്ദേശം നൽകി. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടരഹിത ഗതാഗതം ഉറപ്പാക്കണമെന്നും 15 ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് അവലോകന യോഗം ചേരണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വായന മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ റീൽസ് മത്സരത്തിൽ മതിലുകൾ 1st place നേടി. അട്ടപ്പാടി APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂളിലെ സിനിമോൾ, അനൂപ് എന്നിവരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയെ ആസ്പദമാക്കി റീൽ നിർമ്മിച്ചത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യനന്ദ, നിത, നേഹ, ഫാത്തിമ, ആദിത്യൻ, തേജശ്രീ എന്നിവർ ചേർന്നൊരുക്കിയ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾക്കാണ് 2nd place. മലമ്പുഴയിലെ ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം സംസ്കരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ KE സുധീർ നിർദ്ദേശം നൽകി. പ്ലാന്റിൽ നിന്നും മാലിന്യം ജലസ്രോതസ്സുകളിൽ കടന്നുവെന്ന പരാതിയെ തുടർന്ന് സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് ജില്ലാ കളക്ടർ IMA ഉടമസ്ഥതയിലുള്ള ഇമേജ് പ്ലാന്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. കെട്ടിക്കിടക്കുന്ന മാലിന്യം 180 ദിവസത്തിനുള്ളിൽ സംസ്കരിക്കണം.

0: വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതി രൂപീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായ മന്ത്രി തദ്ദേശ സ്ഥാപനത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. KCB ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് രണ്ടോ മൂന്നോ മാസത്തിൽ യോഗം ചേരണമെന്നും MLA ചെയർപേഴ്സണും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായ സമിതി മണ്ഡലതലത്തിലെ പ്രവൃത്തികൾ കൃത്യമായി വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് ചളവറ CDSന്റെയും മൃഗാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡ്രൈവും സംഘടിപ്പിച്ചു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകരുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കാനുമായി നടപ്പിലാക്കുന്ന ജീവനം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചളവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി നിർവഹിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 RNU തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് 6:40. ഇന്ന് 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് രാത്രി 8:00. ഇന്ന് 9:30 അക്ഷര സൌരഭം, എഴുത്തുകാരി ഹരിദാ സാവിത്രിയുമായി അഭിമുഖം. ഇന്ന് 9:30 അക്ഷര സൌരഭം.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 11-ാം ദിവസം നവീൻ പാരായണം ചെയ്യുന്നു. നാളെ രാവിലെ 6:15. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 91-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ. നാളെ 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. നാളെ രാവിലെ 10:15 രാഗാമൃതം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

നാളെ 12:40 പ്രകാശധാര ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. നാളെ 12:40 പ്രകാശധാര. നാളെ 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റു രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. മറക്കാതെ കേൾക്കുക നാളെ 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. നാളെ 4:00 ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ വൈകുന്നേരം 4:00. നാളെ 6:50 വയലും വീടും വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. നാളെ 6:50 വയലും വീടും. നാളെ 7:35 മായാമുദ്രകൾ. സാനന്തോർ മോറോയ് എഴുതിയ നോവൽ കനലുകൾ. നാളെ 7:35 മായാമുദ്രകൾ.

നാളെ രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സ്വനിധി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യാഖ്യേ കാര്യക്രമേ പ്രധാനമന്ത്രിണഃ ഉദ്ബോധനം. പ്രഖ്യാപിതം തേന സാമൂഹിക സഹഭാഗിതായാഃ വൈശിഷ്ട്യം. കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി പ്രഭൃതയഃ ഹുതാത്മ വീരേഭ്യഃ ശ്രദ്ധാഞ്ജലിം സമാർപ്പയൻ. പ്രധാനമന്ത്രിണാ അദ്യ കാർഗിൽ വിജയ ദിവസേ രാഷ്ട്രസ്യ അതുല്യ ഹുതാത്മ പുരുഷാഃ സസംഭ്രമം സംസ്മൃതാഃ. പ്രോക്തം ച യത് ദേശായ തേഷാം മഹാബലിദാനം സർവാൻ ഗൗരവപൂർണാൻ കരോതി. മാതൃഭൂമേ രക്ഷണായ ഹുതാത്മ വീരേഭ്യഃ രാഷ്ട്രപത്യാദിഭിഃ ഭാവാഞ്ജലിഃ സമർപ്പിതഃ. കൃഷ്ണസാഗര മാർഗേഷു പോത സേവായാഃ പൂർവം സുരക്ഷാ സങ്കടം പരീക്ഷണായ വിദേശമന്ത്രാലയസ്യ ഭാരതീയാനാം കൃതേ തീവ്ര സഞ്ചേതന. ഗ്ലാസ്കോ നഗരെ സമായോജിതാസു രാഷ്ട്രമണ്ഡല ക്രീഡാസു ഋഷികാന്ത സിംഹ ചനമ്പം ഷഷ്ടി കിലോഗ്രാം ഭാരോത്തോലന സ്പർദ്ധായാം അനുപമം കൗശലം പ്രദർശ്യ രജത പദകം സമുപാർജിതവാൻ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡാ ശൃംഖലായാം ഭാരത ജിംബാബ്വേ ദേശയോർമധ്യേ വിംശതി പ്രതി വിംശതി അന്താരാഷ്ട്രീയ ശൃംഖലായാഃ തൃതീയാ സ്പർദ്ധാ അദ്യ ഹരാരെ നഗരെ പ്രചലതി. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് ഭാരതസ്യ സാംസ്കൃതിക മൂല്യേഷു സാമൂഹിക സഹഭാഗിത്വം സർവദാ ബലസ്യ സ്ത്രോത്രോ വർത്തതെ. ശ്രീമോദി അദ്യ ദൃശ്യ ശ്രവ്യ മാധ്യമേന ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ വികസിത വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യസ്യ പ്രതിഭാഗിഭിഃ സഹ വാർത്താലാപാവധൌ എതത് ഉക്തവാൻ. അദ്യ കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രസ്യ അതുല്യ പരാക്രമിണഃ ശൌര്യ പുരുഷാൻ സസംഭ്രമം സസ്മാര. തേന ഉദ്ഘോഷിതം യത് ഭാരതം അദ്യ നിരന്തരം നൂത്നാൻ ഉച്ച ശിഖരാൻ ആരോഹതി. തദ്യഥാ സൈന്യ ഉത്പാദനേ സൈന്യ നിര്യാതേ അഥവാ മിത്ര രാഷ്ട്രൈഃ സഹ രാജനൈതിക സഹയോഗേ ഭവതു. ആകാശവാണ്യാഃ മന് കി ബാത് ഇതി കാര്യക്രമേ ദേശവാസിനഃ സംബോധയന് ശ്രീമോദീ ആഹ യത് അദ്യ ജുലൈ മാസസ്യ ഷഡ്വിംശതിഃ ദിനാങ്കോ വർത്തതെ. യോ ഹി സാ തിഥിഃ യസ്യാഃ സംസ്മരണായ കസ്യാപി പഞ്ചാംഗസ്യ ആവശ്യകതാ നൈവ വർത്തതെ. യതോ ഹി അദ്യ സമ്പൂർണേ രാഷ്ട്രേ കാർഗിൽ വിജയ ദിവസഃ പരിപാല്യതെ.
2: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. आज कारगिल विजय दिवस पर मैं सभी वीर शहीदों और वीर सैनिकों को श्रद्धापूर्वक नमन करता हूँ.
1: ശ്രീമോദി ന്യഗാദീത് യത് ഭാരതം അശ്രാന്തം സ്വകീയസ്യ പ്രാ

0: सावधिक सामर्थ्यस्य सुदृढीकरणं विदधाति। तेन भारतीय नौसेनायां आईएनएस महेन्द्रगिरी इति पोतस्य नूतन प्रवेशः विशेषतः श्लाघितः। प्रधानमन्त्रिणा प्रोक्तं यत् गत रविवासरे विक्रम 1 इति उपग्रह प्रक्षेपकस्य सफल प्रक्षेपनानन्तरं प्रत्येकं भारतीयः गौरवगौरवेण परिपूर्णो वर्तते। कैच द रेन इति वर्षा जल संग्रहः अभियानम् अधिकृत्य भाषमाणः श्रीमोदी सहर्षम् अब्रवीत् यत् जुलाई मासस्य चतुर्थ दिनांकात् आरभ्य अशेषे हि देशे विशिष्टमेकं राष्ट्रव्यापी अभियानम् अविरतं प्रचलति।
1: कैच द रेन का संदेश बहुत सीधा है, जब बारिश गिरे पानी को वहीं सहेजिए। इसलिए 4 जुलाई से देश भर में एक विशेष अभियान भी चलाया जा रहा है। इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही। मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है।
0: अद्य मन की बात इति मनोगतम कार्यक्रमे प्रधानमंत्री अवोचत् यत् कतिपय दिवसेभ्यः पूर्वं ग्लास्को नगरे प्रारब्धासु राष्ट्रमंडल क्रीडासु सहभागिनं प्रति एकं क्रीडकं प्रति एकः भारतीयः जयघोषं करोति। अनेनैव सह तेन विज्ञान ओलंपियाड स्पर्धानां उल्लेखो विहितः, यत्र विपुला संख्यानां छात्राणां सहभागिता भवति। अस्मिन् संस्करणे प्रधानमन्त्रिणा कश्मीरस्य पारम्परिक वागु कटस्य चर्चा अपि कृता। श्रीमोदिना प्रोक्तं यत् देशः सम्प्रति लोकल फॉर वोकल, स्थानीय वस्तूनां प्रोत्साहनम् इति मन्त्रेण सह अग्रेसरति। गणेशोत्सवावसरे पीओपी निर्मित प्रतिमानां स्थाने स्वदेशी मृत्तिका निर्मितानां गणेश प्रतिमानामेव अर्चनं विधातुं तेन पुनरपि आह्वानं कृतम्। अवधेयं च यत् श्वः जुलाई मासस्य 27 दिनांके भारत रत्न विभूषितस्य डॉक्टर एपीजे अब्दुल कलामस्य पुण्यतिथिः अस्ति। प्रधानमन्त्रिणा अभिहितं यत् डॉक्टर कलामस्य व्यक्तित्वे बहवः प्रेरणादायिनः पक्षाः समाहिताः आसन्, तथापि शिक्षकस्य भूमिका तस्य हृदयस्य निभृत समीपे आसीत्। सम्बोधनस्य समापने अगस्त मासस्य 15 दिनांके आचरणीयस्य स्वातन्त्र्य दिवसस्य चर्चां कुर्वन् तेन सर्वेभ्यः स्वकीयाः नूतनाः विचाराः परामर्शाश्च MyGov मञ्चे प्रेषयितुं साग्रहं प्रार्थितम्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। नवनवत्युत्तर नवदशतमे वर्षे संवृते कारगिल समरे मातृभूमेः संरक्षणाय वीरगतिं गतानां भारतीय सैनिकानां अतुल्य वीरतायाः सम्माननाय अद्य अशेषे हि देशे कारगिल विजय दिवसः परिपाल्यते। अयं दिवसः अस्मिन् संग्रामे पाकिस्तानस्य उपरि भारतस्य ऐतिहासिक विजयस्य तथा ऑपरेशन विजय इति सैन्याभियानस्य सफल समाप्तेः 27वं वार्षिकोत्सवं व्यञ्जयति। अभियानावधौ भारतीय सैन्यबलैः जम्मू कश्मीरस्य कारगिल जनपदे पाकिस्तानीय सैनिकैः आतंकवादिभिश्च अनुप्रविष्टान् भूभागान् पुनरपि स्ववशं समानीतम्। अत्रावसरे राष्ट्रपति पदासीना द्रौपदी मुर्मुः, उपराष्ट्रपतिः सीपी राधाकृष्णन्, प्रधानमन्त्री नरेन्द्र मोदी, गृहमन्त्री अमितशाहः, लोकसभाध्यक्षः ओम बिड़ला च मातृभूमेः रक्षणाय समरांगणे प्राणाहुतिं कृतवद्भ्यः हुतात्म वीर सैनिकेभ्यः भावपूर्णं श्रद्धांजलिं समर्पितवन्तः। सामाजिकान्तर्जालीय पटले स्वकीय संदेशे राष्ट्रपति पदासीना उक्तवती यत् सैनिकानाम् अतुल्यं शौर्यम् अविचलः संकल्पः परमदेशभक्तिश्च भारतीय सशस्त्र सेनानां पारम्परिक गरिमाणं निदर्शयन्ति। विदेशकार्यमन्त्रालयेन अद्य एका सुरक्षा परामर्श विज्ञप्तिः प्रसारिता यस्यां कृष्णसागर क्षेत्रे सञ्चरत्सु अथवा तद्द्वारा प्रवहत्सु वाणिज्यिक पोतेषु सेवा नियोजनम् इच्छन्तः भारतीय नागरिकाः एतादृशदायित्व स्वीकरणात् पूर्वं प्रवृत्त सुरक्षा संकटस्य सूक्ष्मेक्षया परीक्षणं कुर्युः इति साग्रहम् उद्बोधिताः। पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोर्मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः तृतीया स्पर्धा अद्य हरारे नगरे प्रचलति। भारतेन जिम्बाब्वे देशस्य सम्मुखे 93.1 धावनांकानां लक्ष्यम् उपस्थापितम्। अद्यत्वे प्रचलितासु राष्ट्रमंडल क्रीडासु भारतस्य ऋषिकांत सिंह चनम्बम इत्येषः ग्लास्को नगरे पुरुषाणां 60 किलोग्राम मितायां भारोत्तोलन स्पर्धायां रजत पदकम् अवाप्तवान्। इति वार्ताः।
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു SL. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3 T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് കാർഗിൽ വിജയ് ദിവസ് ഹൈ, യേ ദിൻ ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ, യേ ദിൻ ഹമേ അപ്നേ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊച്ചി ഊച്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുഷ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരേ സൈനികോ കേ സാമനേ ഥി, ലേക്കിൻ ഉൻകാ ഹൗസല ഹർ ചുനൌതി സേ ബഡാ ഥാ.
8: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ടു കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കെ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസെ ഈ എക് പ്രയാസ് കെ ബാരേ മേ പതാ ചലാ ഹൈ. വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സെ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷർ കന്തുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനെ വാലേ ശബ്ദോ സെ ജോഡ് കർ ആസാൻ തരീകെ സെ സംജായാ ജാതാ ഹൈ.
8: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷീ

0: ജി ഇനാഷു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
1: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
0: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2nd മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 kg ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അലി കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3rd മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ 3rd T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കാർഗിൽ വിജയ് ദിവസായ ഇന്ന് ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
2: കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വൺ റൈഡ്, വൺ നേഷൻ, വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ശൌര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ന് രാജ്യത്ത് സൈനികരുടെ ധൈര്യത്തോടൊപ്പം സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് 75%ത്തിലധികം തദ്ദേശീയ ഉൽപ്പാദനം ഉറപ്പാക്കി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രതീകമായി നാവികസേനയുടെ ഭാഗമായതായി അറിയിച്ചു. DRDO, പിനാക് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മഴവെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ഇന്ന് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജൂലൈ 4 മുതൽ രാജ്യത്തുടനീളം ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനിലൂടെ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, മരം നടീൽ എന്നിവയ്ക്ക് പുതുജീവൻ നൽകുന്നു.
3: സീതാഹിതയൻ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പുരാണ ജലസ്രോതോ പുനർജീവൻ വൃക്ഷാരോപണ നയ ഗതി ദുശി ഗാവഹ പഞ്ചായത്ത് ഹോ യാ സാമാജിക സംസ്ഥ ഹർ ജഗോനെ ബഡ് ചടക്കർ ഭാഗീദാരി കി ഹൈ.
2: നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്വെല്ലിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാൻ പങ്കാളികളാവാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറയുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. UKയിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശ്രീ മോദി കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം എന്നിവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സ്കൂൾ അധ്യാപകനായ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംസ്കൃതം ക്ലബായ അക്ഷരകന്തുകയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി സംസ്കൃത ഭാഷയെ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്ന ഈ രീതി പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അറിയിച്ചു. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളതായി എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
2: സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ അഹമ്മദാബാദിൽ 1 മണിക്കൂറിനുള്ളിൽ 3.5 ലക്ഷത്തോളം തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ട വിഷയവും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമായ കാടുകളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ കാരണം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗിർ വനങ്ങളിൽ കൂടുകൂട്ടാൻ തുടങ്ങിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇറക്കുമതി ചെയ്ത വിഗ്രഹങ്ങളോ ഒഴിവാക്കി മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ പ്രകൃതിയോടുള്ള ആരാധനയുടെ ഭാഗമാകാൻ എല്ലാവരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
3: ആ ദേശ് മേ ജിസ് തരഹ് हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है। पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं। कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है, कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं।
2: പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ചു വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും പ്രതിച്ഛായയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ടെന്ന് വ്യക്തമാക്കി. ചിലർ പോച്ചമ്പള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായതായും കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ച് 8,000 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി കൈത്തറി അല്ലെങ്കിൽ കരകൌശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി, കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കലാമെന്നും അനുസ്മരിച്ചു. ഈ ആഴ്ച ഗുരുപൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും മുതിർന്നവർക്കും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീര വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ടു കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
3: ഇസ് വർഷ ഭി ഹമേ ഹർ ഗർ തിരംഗ അഭിയാൻ കോ പൂരെ ഉത്സാഹ കേ സാത്ത് ആഗേ ബഢാനാ ഹൈ, അപ്നേ ഘർ പർ പൂരെ സമ്മാൻ കേ സാത്ത് തിരംഗ ഫഹരാനാ ഹൈ.
2: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGOV പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
6: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
7: ക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
8: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
9: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
8: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആകാശവാണി.
10: വയലും വേടും.

വിവേകമാണ് യഥാർത്ഥ അറിവ്. അറിവ് നിങ്ങളെ പ്രശസ്തനാക്കും, എന്നാൽ വിവേകം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലല്ല, മറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ വിവേകത്തോടെ പ്രയോഗിക്കുന്നതിലാണ് ഒരാളുടെ മഹത്വം കുടികൊള്ളുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം.

0: ഇന്നത്തെ പ്രധാന പരിപാടി.
1: വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ്.
0: അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ചോദ്യം ഇതാണ്, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. അത്യുത്സാഹത്തോടെയല്ലേ ഓരോ കൃഷിയും നാം ചെയ്യുന്നത്. ചെടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴോ പൂവിടുമ്പോഴോ ഒക്കെ കീടങ്ങളും മറ്റും വന്ന് എല്ലാം നശിപ്പിക്കാറില്ലേ? നാം വിത്തിൽ നിന്ന് തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങേണ്ടതാണ്. ചെടികളിലും അത് അനുവർത്തിക്കേണ്ടതാണ്. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പമുള്ളത് ഷിബു ജോർജ്.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്നും വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
3: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്ക് എപ്പോഴും രോഗം
2: ഉണ്ടാകുന്നത്.
3: മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. ഇപ്പൊ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാവുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കൾ എന്ന് പറയുന്നതെല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
2: അപ്പൊ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
3: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
2: അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മാഡം ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
4: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
2: ഡോക്ടർ സുഷായുടെ അടുത്ത് ചോദിച്ചോളൂ മാഡം, എന്താണ് സംശയങ്ങൾ?
4: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി വരുന്നു, അതെന്താ മാഡം?
3: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും?
4: ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി ഉണങ്ങി നിൽക്കുകയാണ്.
3: ഉണങ്ങി പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോ പെട്ടെന്ന് പുതിനയിലയില് അഴുകല് പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും, വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
2: ഓക്കെ, താങ്ക് യു മാഡം. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മാഡം ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
3: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പലതരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
2: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്,
3: തീർച്ചയായിട്ടും നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും.
2: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
5: ഹലോ,
2: ആരാണ് സംസാരിക്കുന്നത്?
5: ഞാൻ ഈ ടെറസിന്റെ മുകളില് കൊറേ ഡ്രാഗൺ ചെടി ഇട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി. അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്. പിന്നെ അത് കരിഞ്ഞ ഒരവസ്ഥയിലോട്ടങ്ങ് മാറും.
3: ഇത് കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും. പക്ഷെ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ട് അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അത് കൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിലും ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകാനായിട്ട് കാണുന്നു.
5: രോഗം ബാധിക്കാത്തോ
3: അല്ല, അതിന് വേണ്ട. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകളും മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
2: ഓക്കെ സർ, വിളിച്ചതിന് വളരെ നന്ദി. ഡ്രാഗൺ ഫ്രൂട്ട് മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്,
3: കണ്ടുവരുന്നുണ്ട്. തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചെറിയ ചെറിയ കുത്തുകളും മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
2: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു
3: വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളില് നല്ല കട്ടിയായിട്ടുള്ള ഒരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പൊ തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാര് പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
2: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി
3: പുതിയ തലമുറ
2: കുമിൾനാശിനിയാണ്.
3: അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുണ്ട്.
2: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
6: ഹലോ,
2: നമസ്കാരം.
6: കാഞ്ചിപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്.
2: ആരാണ്, പേര് പറയാം?
6: സുധാകരൻ.
2: പറഞ്ഞോളൂ സുധാകരൻജി.
6: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. എല്ലാ ചെടികളും ഉണ്ട്, പക്ഷേ ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളർ, അതോടൊപ്പം ഈ മുഞ്ഞയും കായ്ച്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞുതരാം.
3: സർ, കായ്ച്ച വഴുതന എല്ലാം കത്തിരിയിൽ വരാറില്ല. ഇപ്പൊ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ ആണെന്നതാണോ സർ ഉദ്ദേശിച്ചത്? വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്.

0: അത് വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സോഡിയം പിന്നെ കഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
0: അനേക പ്രാണികൾ വരുന്നതാണ് മുളക്, ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിനെ നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിനെ നിയന്ത്രിക്കുന്നതാണ്. ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല, പക്ഷേ കീടത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. ഇപ്പൊ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. അപ്പൊ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വേണമല്ലോ. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു. ചെടികളിൽ നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷി ഉള്ളത് തന്നെ ആയിരിക്കണം. പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള അത്തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാം. അപ്പൊ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
2: മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ, ഞാൻ വാഴയുടെ കാര്യം പറയാനാണ്
2: ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
3: വാഴ മറ്റു വളർന്നു വന്നു കഴിഞ്ഞ് കൊലച്ചാറാവും, കൊല കൂമ്പാകുന്നില്ല, അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പൊ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെ കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാവുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പൊ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കാണ്. ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദോരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത് പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴക്കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത് പുറമേയുള്ള വാഴക്കൈകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളവും അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അത് ഉള്ളിൽ തടവരെ എത്താത്തതുകൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക അല്ലെങ്കിൽ കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3, 4, 5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പം അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പം ഇത് നേരത്തെ തന്നെ എൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
2: ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അലാകട്ടെ, ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കുക.
2: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അതും പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
2: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
4: ഹലോ, ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് വിളിക്കുക. എന്റെ പേര് മാവേലിക്കരമ്മ.
2: പറഞ്ഞോളൂ മേഡം.
4: എനിക്ക് 2 ഗ്രോബായി, അതിനകത്ത് 2 പച്ചമുളക് നട്ടു, 2 നല്ലതായിട്ട് കായച്ച് വളർന്നു പൂത്തു, ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി, പിന്നെ 2 നല്ലതായിട്ട് പൂത്തിങ്ങോട്ട് വന്ന് കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ മുറ്റാക്കുക.
0: പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്ത് എന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറ്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ, ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരെയും പുതുതായിട്ട് പൂ ഇടുകയും
4: ചെയ്യും.
0: ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
2: മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പൊ അത് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്,
0: നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത് ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മുടെ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ്.

ചെടികളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ 9387813940. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി

0: പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഉത്തരം June 1. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ എല്ലാ വർഷവും June 1 ലോക ക്ഷീരദിനമായി കൊണ്ടാടുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കും.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31 ഓഗസ്റ്റ് 1 തീയതികളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 29,999 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക 9447-3263-19. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി 2026 ജൂലൈ 24 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, ഏലം, കാപ്പിക്കുരു, ചുക്ക്, അടയ്ക്ക, റബ്ബർ, മൈസൂർ പൂവൻ എന്നിവയുടെ വിലയിൽ വർധനവ്. കയറിന്റെ വിലയിൽ കുറവ്. നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, നേന്ത്രക്കായ്, പച്ചക്കപ്പ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക്, വാട്ടക്കപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെള്ളിയാഴ്ച വെളിച്ചെണ്ണ ക്വിന്റലിന് 800 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂരിൽ 25,100 900 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 24,400 1,000 രൂപ വർദ്ധിച്ച് ചെങ്ങന്നൂർ 26,000 1,100 രൂപ വർദ്ധിച്ച് കോട്ടയം 27,000 കൊച്ചി റെഡി 24,200 1,200 രൂപ വർദ്ധിച്ച് പാല 25,900 ആലുവ 27,700 600 രൂപ വർദ്ധിച്ച് എറണാകുളം 25,000 1,800 രൂപ വർദ്ധിച്ച് കൊല്ലം 24,600 രൂപയും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടരുന്നു. കോഴിമുട്ട 100 740 രൂപ മുതൽ 780 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു.

0: കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക, വാട്ടക്കപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. കൊക്കോ ബീൻസ് കിൻഡലിന് 1,000 രൂപ വർദ്ധിച്ച് 3,000 28,000 രൂപയ്ക്ക് വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 4,300 രൂപ മുതൽ 8,400 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 4,000 രൂപ മുതൽ 5,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. ഇതുവരെ കേട്ടത് 2026 ജൂലൈ 24 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരംഗയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനി സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
1: കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിന്റെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടിൽ എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൌത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായികരംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമ്പുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
2: उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं

0: इससे हमारी माताओं बहनों को रोजगार भी मिल रहा है।
1: സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
0: ഇസ് തിരംഗമേ ഹമാരെ സംവിധാൻ കെ ആദർശ് ഹൈ പിച്ചലെ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരെ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है। इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है, अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है।
1: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്നും വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുൻപ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV AEGEAN റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളിമെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കും.

0: സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കടൽ കടന്നെത്തുന്നത് കാരാഗ്രഹത്തിലാകാതിരിക്കാൻ ചിത്രീകരണം കേൾക്കാം. രചന കെ എസ്

ഇരുട്ടിലേക്ക് വെളിച്ചം തേടിപ്പോകുന്നവർ, ഇരുളിൻ്റെ മൂടി മാറ്റി പ്രകാശിക്കാൻ കൊതിക്കുന്ന ജീവിതങ്ങൾ. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തടവറയിൽ തളയ്ക്കപ്പെടുന്നു. മനുഷ്യജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും യാതനകളും ദുരിതവും പട്ടിണിയും പേറി അന്യരാജ്യങ്ങളിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവർ, അതിനായി അവരുടെ ജീവിതം തന്നെ പണയം വെച്ച് കടൽ കടക്കാൻ തീരുമാനിക്കുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടന്നുള്ള നരകതുല്യമായ യാത്രയ്ക്ക് തയ്യാറാകുന്നു. ആ യാത്രയുടെ അവസാനം ചിലപ്പോൾ എത്തിച്ചേരുക മരണത്തിലേക്കായിരിക്കാം. ആഹാരം തികയാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉറക്കമില്ലാതെ ആഗ്രഹിച്ച ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് മരണപ്പെട്ട കുറേ മനുഷ്യർ, നാളെയോ മറ്റന്നാളോ തിരികെ എത്തുമെന്ന് കരുതി മരണപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നുമുണ്ട്.

0: അതുപോലൊരു ഉമ്മയും രണ്ട് കുട്ടികളും ഒരു ഒറ്റമുറി വാടക വീട്ടിൽ തന്റെ മകളെ വർഷങ്ങളോളം കാത്തിരുന്നു. കേട്ടാൽ വിശ്വസിക്കാനാകാത്ത അവരുടെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു.
1: മസ്കറ്റിൽ ജോലിക്കായി ഒരു തൊഴിൽ ദാതാവ് തന്നെ സമീപിച്ചപ്പോൾ അവർ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അവർക്ക് കുടുംബം പോറ്റാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. 73-കാരിയായ ഉമ്മയും രണ്ട് മക്കളും മാത്രമായിരുന്നു അവരുടെ ആശ്രയം. മട്ടാഞ്ചേരിയിലെ ഒറ്റമുറി വാടക വീട്ടിൽ താമസിക്കുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ മസ്കറ്റിലെ ജോലി നിലവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്ന് കരുതിയാണ് കടം വാങ്ങിയ പണവുമായി ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ചെറിയ വീടിന് 3,000 രൂപ വാടക കൊടുക്കണം. മക്കൾക്ക് ഒന്ന് നിവർന്നു കിടക്കാനുള്ള സൗകര്യം വീട്ടിലില്ല. ഒരാൾ കയറിയാൽ മറ്റൊരാൾക്ക് അടുക്കളയിൽ കയറാനാവില്ല. ജീവിതം ഏറ്റവും മോശാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് മസ്കറ്റിലെ ജോലി ശരിയാകുന്നത്. അതും മാസം 20,000 രൂപ ശമ്പളത്തോടെ. വൈപ്പിൻ സ്വദേശിയായ സ്ത്രീയെ പടച്ചോന്റെ രൂപത്തിൽ കണ്ട നാളുകളായിരുന്നു അത്. അവരാണ് ആ ജോലി കിട്ടാൻ കാരണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ വേഗത്തിൽ തന്നെ ശരിയാക്കി തന്നു. മസ്കറ്റിലെ ഒരു അറബിയുടെ വീട്ടിലായിരുന്നു ജോലി. പുലർച്ചെ 5 മുതൽ രാത്രി 12 വരെ ജോലി ചെയ്യണമായിരുന്നു. നാട്ടിൽ ഉമ്മയുടെയും മക്കളുടെയും കാര്യം ഓർക്കുമ്പോൾ ജോലിയുടെ സമയം ഒരു പ്രശ്നമായിരുന്നില്ല. ആദ്യമൊക്കെ ആഹാരം കഴിക്കാൻ മാത്രം സമയം നൽകിയിരുന്നു. വിശ്രമവേളകളില്ലാതെ തന്നെ മാസങ്ങൾ കടന്നുപോയി. ആഹാരം നൽകാതെയായ ആദ്യ ദിനമായിരുന്നു അത്. കുബൂസ് എന്ന് മറ്റോ ആണ് തന്നിരുന്ന ആഹാര വസ്തുവിന്റെ പേര്. ചിലപ്പോൾ ആഹാരം തരാൻ മറന്നതാവുമെന്ന് കരുതി ഒരാഴ്ചയോളം വെള്ളം മാത്രം കുടിച്ച് ദിവസങ്ങൾ നീക്കി. വിശപ്പ് സഹിക്കാൻ വയ്യാതെയായപ്പോൾ ആഹാരം ചോദിച്ചു. പക്ഷേ അവരിലൊരാൾ ചാട്ടവാറു കൊണ്ടടിച്ചു, മറ്റൊരാൾ നാഭിക്ക് ചവിട്ടുകയും രണ്ട് കൈയും കൊണ്ട് കരനത്തടിക്കുകയും ചെയ്തു. അന്നു മുതൽ കേൾവിശക്തി നഷ്ടപ്പെട്ടു. പിന്നീട് ഓരോ ദിവസവും ജോലി ചെയ്ത് അവശയാകുമ്പോഴെല്ലാം അവർ ചാട്ടവാറിനടിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലും അവർ

0: തന്നെ ക്രൂരമായി മർദ്ദിച്ചു. മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് നാടുകടന്ന അവരെ ദുരിതപൂർവമായ ജീവിതമായിരുന്നു അന്യനാട്ടിൽ കാത്തിരുന്നത്. മരുഭൂമിയിലെ ഏതോ ചുഴിയിൽ അകപ്പെട്ട അവർക്ക് ഒരു കൈതന്ന് കരകയറ്റിയത് പ്രവാസി സംഘടനയുടെ പ്രവർത്തകരായിരുന്നു. അവർ വിവരം എംബസിയിൽ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അതേ തുടർന്ന് പ്രകോപിതരായ ഏജൻസി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കാനും തീവ്രവാദി സംഘടനയ്ക്ക് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തൊഴിൽ ദാതാവിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രവാസി പ്രവർത്തകരെ ഈ വിവരം ധരിപ്പിച്ചതോടെ അവരുടെ ഇടപെടൽ മൂലം എംബസി ഇടപെടുകയും 2020 അവസാനത്തോടെ നാട്ടിലേക്ക് തിരിക്കാനും സാധിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ മനുഷ്യക്കടത്തിലൂടെ 2.5 ലക്ഷം രൂപയായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നതെന്ന് മനസ്സിലായി.
1: നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ബെന്യാമിൻ എഴുതിയത് എത്ര സത്യമാണ്! സുനിൽ എന്ന സുഹൃത്ത് പറഞ്ഞറിവുള്ള നജീബ് എന്ന പ്രവാസിയുടെ കഥയാണ് ഭാവനയിലൂടെ ബെന്യാമിൻ ആടുജീവിതം സൃഷ്ടിക്കാൻ കാരണമായത്. ആടുജീവിതം അവസാനിച്ച് നാട്ടിൽ തിരികെ എത്തിയവർ നിരവധി. എന്നാൽ ഇന്നും ജീവിതമില്ലാതെ നരകജീവിതം അനുഭവിക്കുന്നവർ ഏറെ. തൊഴിൽ ദാതാവിൻ്റെ വാക്കു വിശ്വസിച്ച് ഗാർഹിക തൊഴിലിനും മറ്റുമായി എത്തുന്ന നിരവധി പേർ ആകൃഷ്ടരാകുന്നത് വാഗ്ദാനം ചെയ്യുന്ന ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലുമാണ്. തൊഴിലിന്റെ സ്വഭാവം മാറ്റുക, ജോലിഭാരം കൂടി വരുമ്പോൾ പട്ടിണിക്കിടുക, മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ നേരിടേണ്ടി വരിക, ഇങ്ങനെ എത്രയോ ദുരനുഭവങ്ങൾ. ചിലരെങ്കിലും ലൈംഗിക ചൂഷണത്തിനും ഇരയാകാറുണ്ട്. ദാരിദ്ര്യം മൂലം വിവിധ തൊഴിൽ ദാതാക്കളുടെ അടിമകളായി മാറേണ്ടി വരുന്ന നിരവധി പേരുടെ കഥകളും അനുഭവങ്ങളും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും നാടുകടത്തപ്പെടുന്നവരുടെ എണ്ണം ഒട്ടനവധിയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇടനിലക്കാർ വഴിയാണ് വിദേശത്ത് പോകാൻ താൽപ്പര്യമുള്ള യുവതികളെ കണ്ടെത്തുന്നത്. തൊഴിലാളികളെ എത്തിക്കുമ്പോൾ നല്ലൊരു തുക ലഭിക്കുമെന്നതിനാൽ പണം ഈടാക്കാതെ സൗജന്യമായി തൊഴിലാളികൾക്ക് ടിക്കറ്റും വിസയും നൽകുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ ആകൃഷ്ടരായി നിരവധി പേർ കെണിയിലകപ്പെട്ട് മനുഷ്യക്കടത്തിന് ഇരയാകാറുണ്ട്. ഒരു തൊഴിലാളിയെ എത്തിക്കുമ്പോൾ ഏജന്റിന് 1.5 ലക്ഷം രൂപ വരെ ലഭിക്കുമത്രേ. കുറഞ്ഞ ചെലവിൽ വീട്ടുജോലിക്കാരെ ലഭിക്കും എന്നതാണ് ആ രാജ്യങ്ങളിലെ സ്വദേശികൾക്കുള്ള നേട്ടം. അതുകൊണ്ടുതന്നെ അടിമകളെപ്പോലെ അവരോട് പെരുമാറാനും ലൈംഗികമായി ചൂഷണം ചെയ്യാനും അവർ മുതിരുന്നു. പട്ടിണിയും ചൂഷണവും കൂടി വരുമ്പോൾ പലരും നാട്ടിലെ തൊഴിൽദാതാക്കളെ സമീപിക്കുന്നു. ചിലർക്ക് മറ്റൊരു വീട്ടിൽ ജോലി ശരിയാക്കി പ്രശ്നം പരിഹരിക്കും. നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുന്നതോടെയാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ എംബസി ഫലപ്രദമായി ഇടപെടുന്നുണ്ടെങ്കിലും അംഗീകാരമില്ലാത്ത ഏജൻസികൾ വഴി പറ്റിക്കപ്പെടുന്ന നിരവധി പേർ പരാതിപ്പെടാതെ ഇന്നും യാതനകൾ സഹിച്ച് അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവർ വഞ്ചിക്കപ്പെടാതിരിക്കാനായി വേണ്ട സഹായങ്ങൾ നൽകാൻ കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് നോർക്ക അഥവാ പ്രവാസി കേരളീയ കാര്യവകുപ്പ്. വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രവാസി കേരളീയ കാര്യവകുപ്പ് നിരവധി നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. തൊഴിൽ ദാതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിനായി റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ www.emigrate.gov.in എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.emigrate.gov.in. ഈ മൈഗ്രേറ്റ് വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻസികൾ മുഖേന മാത്രമേ വിദേശത്ത് കുടിയേറ്റം നടത്തുവാൻ പാടുള്ളൂ. അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ നൽകുന്ന സന്ദർശക വിസ പ്രകാരമുള്ള കുടിയേറ്റം നിർബന്ധമായും ഒഴിവാക്കുകയും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും വേണം. തൊഴിലിന് ഉതകുന്ന ഓഫർ ലെറ്റർ കൃത്യമായി തൊഴിൽ ദാതാവിന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗാർത്ഥി കരസ്ഥമാക്കിയിരിക്കണം. ഒപ്പം തൊഴിൽ ദാതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലി അവരവരുടെ യോഗ്യതയ്ക്കും കഴിവിനും ഉതകുന്ന രീതിയിൽ ആണെന്ന് ഉറപ്പുവരുത്തണം. ശമ്പളം മുതലായ സേവന വേതന വ്യവസ്ഥകൾ അടങ്ങുന്ന തൊഴിൽ കരാർ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. വിസയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജോലിയാണോ കാണിച്ചിരിക്കുന്നത് എന്നും ഉറപ്പുവരുത്തണം. വിദേശ തൊഴിലിനായി

യാത്ര തിരിക്കും മുമ്പ് എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള പാസ്പോർട്ട് ഉടമകൾ നോർക്കയുടെ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പരിശീലന പരിപാടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള 18 ECR രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോകുന്ന ECR പാസ്പോർട്ട് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇ മൈഗ്രേറ്റ് വെബ് പോർട്ടൽ മുഖാന്തരം തൊഴിൽ കരാർ നിർബന്ധമാണ്. സന്ദർശക വിസ നൽകിയാണ് അനധികൃത റിക്രൂട്ടിംഗ് ഏജന്റുമാർ ഇവരെ കബളിപ്പിക്കുന്നത്. വിദേശ തൊഴിലുടമ ഇവരുടെ സന്ദർശക വിസ തൊഴിൽ വിസയാക്കി നൽകുമെങ്കിലും തൊഴിൽ കരാർ ഇ മൈഗ്രേറ്റ് സംവിധാനം വഴി തയ്യാറാക്കുന്നില്ല. ഇക്കാരണത്താൽ തൊഴിലുടമ ഇവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കുകയും പലർക്കും വേതനം, താമസം, മറ്റാനുകൂല്യങ്ങൾ എന്നിവ നിഷേധിക്കുകയും അവർക്ക് തൊഴിലിടങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു.

ഇരുൾമൂടിയ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരാൻ യാത്ര ചെയ്യുന്നവർ ഇരുട്ടിന്റെ ചുഴിയിൽ കാലിടറി വീഴാതിരിക്കാൻ ഓരോ ചുവടും അത്രമാത്രം ശ്രദ്ധയോടെ വയ്ക്കുക. കടൽ കടന്നെത്തുന്നത് ഒരു കാരാഗ്രഹത്തിലാകാതിരിക്കട്ടെ.

കടൽ കടന്നെത്തുന്നത് കാരാഗ്രഹത്തിലാകാതിരിക്കാൻ ചിത്രീകരണം സമാപിക്കുന്നു. രചന KS ഹരിഹരപുത്രൻ, ആഖ്യാനം NJ ജോഷിലാൽ, സെവിൽ ജിഹാൻ, നിർവഹണ സഹായം മീര എസ് മോഹൻ, നിർവഹണം സന്ദീപ് സുരേഷ്. യുവവാണി സമാപിക്കുന്നു. നമസ്കാരം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശരത് സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം സിന്ദൂരരേഖ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.

0: ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
0: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ

പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവസഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും
നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ രണ്ട് കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്ത് നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ൽ ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ
ഈ തൈകൾ ഒരിടത്ത്

0: ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈടുനിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേശ് ഉത്സവത്തിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 7 ഓഗസ്റ്റിന് നമ്മുടെ രാജ്യം ദേശീയ

കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റ് പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബോൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിനന്ദിക്കുന്നു.

0: അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പി എം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി എം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ടാസ്ക് ഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ എസ് സോമനാഥ്, ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കാർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത് ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിന്റെ പ്രേരക ശക്തി മാത്രമല്ല, ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തവരെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി യുവാക്കളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിൽ വിജയ ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ അനുസ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ധീരസൈനികരുടെ അസാമാന്യ പോരാട്ട വീര്യത്തെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ തുടരുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പാക്കുന്നതിനും മുൻപ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ് ജാഗ്രത നൽകിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 49 പന്തിൽ നിന്ന് 81 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയുടെ മികച്ച പ്രകടനം പുറത്തെടുത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു ബഞ്ജിത്തിന്റെ വരികൾക്ക് സാം സി എസ് സംഗീതം നൽകി കപിൽ കവലൻ പാടിയത് ചിത്രം RDX.

0: ആകാശവാണി ഇപ്പോൾ സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: क्या आप परेशानियों से घिरे हैं?

0: ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയുസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
1: സഴ്സിയുടെ കൊട്ടാരത്തിൽ സന്തോഷവാന്മാരായി താമസിച്ചിരുന്ന ഒഡീസിയുസിനും കൂട്ടുകാർക്കും തിരികെ തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ സഴ്സിയോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ സഴ്സി എന്താ പറഞ്ഞത്? പ്രേതലോകമായ പാതാളത്തിൽ ചെന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞാലേ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ പ്രേതലോകത്തിലേക്ക് പോകാൻ ഒഡീസിയുസിനും കൂട്ടുകാർക്കും ഭയമായി. അവർ പ്രേതലോകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. സന്ധ്യയായി. ചുറ്റും ഘോരമായ ഇരുട്ട് നിറഞ്ഞു. കപ്പൽ ഭൂമിയുടെ അറ്റത്തുള്ള ഓഷ്യാനസ് എന്ന മഹാസമുദ്രത്തിലെത്തി. സദാ കാർമേഘപടലങ്ങളും മഞ്ഞും കുടികൊള്ളുന്ന ആ പ്രദേശത്ത് അവരിറങ്ങി. പെരിമിഡസും യൂറിലോക്കസും ബലിമൃഗങ്ങളെ ബലമായി പിടിച്ചു. അതേസമയം ഒഡീസിയുസ് 1.5 നീളം വീതിയിൽ ഒരു കുഴി കുഴിച്ചു. അദ്ദേഹം തന്റെ വെള്ളിവാൾ ഉറയിൽ നിന്നൂരി ഉയർത്തിപ്പിടിച്ചു. തേനും വീഞ്ഞും പരേതാത്മാക്കൾക്കായി കുഴിയിൽ അർച്ചന ചെയ്തു. അതിനുമീതെ ബാല്യമാവ് വിതറി. പിന്നീട് പാതാളരാജ്ഞിയായ പെർസോഫോണിയായോട് പ്രാർത്ഥിച്ച് ആടുകളുടെ കഴുത്ത് വെട്ടി. കടും ചുവപ്പ് നിറമുള്ള രക്തം അരുവി പോലെ ഒഴുകി. ഒരു വലിയ ബഹളം. പരേതാത്മാക്കൾ ഈയാമ്പാറ്റകൾ പോലെ ഉയർന്നു വന്നു. യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും പിഞ്ചുകുഞ്ഞുങ്ങളും നിഴലുകൾ പോലെ ചുറ്റും വന്ന് അണിനിരന്നു. ഉഗ്രമായ ആർത്തനാദങ്ങൾ മുഴങ്ങി. ഈ ഭീകരമായ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായി ഒഡീസിയുസിന് തോന്നി. കൊന്നിട്ടിരിക്കുന്ന ബലിമൃഗങ്ങളെ തീയിൽ പൊരിച്ചെടുക്കുവാനും പാതാള രാജാവായ ഹേഡസിനോടും പെർസോഫോണിയായോടും പ്രാർത്ഥിക്കുവാനും അനുചരന്മാരോട് ഒഡീസിയുസ് അഭ്യർത്ഥിച്ചു. ഒഡീസിയുസ് വാളൂരിപ്പിടിച്ചു നിന്നു. പ്രവാചകനായ ടൈറിസിയാസിനോട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ ബലിരക്തം കുടിക്കാൻ പരേതാത്മാക്കളെ അനുവദിക്കാവൂ എന്ന് സഴ്സി പറഞ്ഞിരുന്നല്ലോ. ആദ്യമായി വന്നത് സഹയോദ്ധാവായിരുന്ന എൽപിനോർ ആയിരുന്നു. സഴ്സിയുടെ ഭവനത്തിൽ നിന്നും പാതാളത്തിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാളികയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചയാളാണ് എൽപിനോർ. യാത്രയ്ക്കുള്ള തിടുക്കം മൂലം അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നില്ല. ഒഡീസിയുസിന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഉത്കടമായ സങ്കടത്തോടെ അദ്ദേഹം ചോദിച്ചു, എൽപിനോർ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇരുളടഞ്ഞ പശ്ചിമദേശത്തെത്തിയത്? കേവലം കാൽനട കൊണ്ട് ഞങ്ങളുടെ കപ്പലിന്റെ വേഗത്തെ എങ്ങനെ പിന്നിലാക്കി? അദ്ദേഹം നിശബ്ദ വേദനയോട് പറഞ്ഞു. ഒഡീസിയുസ് ദുർവിധിയാലും മദ്യലഹരിയാലും സംഭവിച്ചുപോയി. അങ്ങനെയൊക്കെ ആ നീളമുള്ള ഗോവണിപ്പടികൾ ചവിട്ടിയിറങ്ങുവാൻ കഴിയാതെ താഴെ വീണതാണ്. അപ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഈ പാതാളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണേ. ശിരസ് വേർപെട്ട എന്റെ മൃതശരീരം സംസ്കരിക്കപ്പെടാതെ സഴ്സിയുടെ ഭവനത്തിനടുത്ത് കിടക്കുന്നു. അങ്ങ് മടങ്ങിച്ചെല്ലുമ്പോൾ ശേഷക്രിയകൾ നടത്തി എന്നെ സംസ്കരിക്കണം. എനിക്ക് വേണ്ടി ഒരു സ്മാരകം സമുദ്രതീരത്ത് പണിയുകയും ചെയ്യണം. അതിന്റെ മുകളിലായി ഞാൻ ഉപയോഗിച്ചിരുന്ന കപ്പൽ തുഴയും പ്രതിഷ്ഠിക്കണം. ഈ പരമ നിർഭാഗ്യവാന്റെ സ്മരണ ഭാവി തലമുറ കാത്തു സൂക്ഷിക്കാൻ ഇടയാക്കണേ. ഒഡീസിയുസ് പറഞ്ഞു, സ്നേഹിത, അങ്ങ് ആവശ്യപ്പെട്ട കാര്യം തീർച്ചയായും ഞാൻ നിർവഹിക്കുന്നതാണ്, ഉറപ്പായും വിശ്വസിച്ചാലും. സമീപത്തായി തന്റെ സ്വന്തം മാതാവിന്റെ പ്രേതം നിൽക്കുന്നത് ഒഡീസിയുസ് കണ്ടു. ധീരനായ ആട്ടോലിക്കസിന്റെ പുത്രിയാണ് അവർ. അമ്മയെ കണ്ട മാത്രയിൽ ഒഡീസിയുസിന്റെ കണ്ണുകൾ കരകവിഞ്ഞൊഴുകി. അദ്ദേഹം ട്രോയിലേക്ക് പോകുന്ന വേളയിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ ദുഃഖം നിറഞ്ഞ മുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വിഷമമുണ്ടാക്കി. പക്ഷേ ടൈറിസിയാസ് എന്ന പ്രവാചകനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപ് ബലിമൃഗത്തിന്റെ രക്തം കുടിക്കുവാൻ പരേതാത്മാക്കളെ ആരെയും അനുവദിക്കാൻ സ്വർണ്ണദണ്ഡം വഹിച്ചുകൊണ്ട് ടൈറിസിയാസിന്റെ ആത്മാവ് നിഴൽ പോലെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പരിചിതനെ പോലെ പറഞ്ഞു, ഭാഗ്യഹീനനായ മനുഷ്യ, സൂര്യപ്രകാശത്തിൽ നിന്നും വിദൂരമായ ഈ തമോഭൂമിയിലേക്ക് താങ്കളെ ആനയിച്ച സംഭവഗതികൾ എന്താണ്? ആ കുഴിയിൽ നിന്നും മാറി നിൽക്കുക, വാളുറയിലിടുക. ഈ രക്തം ഞാൻ യഥേഷ്ടം പാനം ചെയ്യട്ടെ. അനന്തരം സകല വിവരങ്ങളും എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. വാളുറയിലിട്ട് ഒഡീസിയുസ് മാറി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് യഥേഷ്ടം രക്തം പാനം ചെയ്തു. പ്രവാചക ശ്രേഷ്ഠനെ പോലെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതുല്യ പരാക്രമിയായ ഒഡീസിയുസ്, താങ്കൾ ജന്മഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സമുദ്രദേവനായ പോസിഡോൺ നിങ്ങളുടെ യാത്ര ക്ലേശകരവും അപകടപൂർണവുമാക്കി.

ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ സൈക്ലോപ്സിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് ദേവൻ കോപിച്ചിരിക്കുകയാണ്. ജന്മദേശത്തെത്തുവാൻ കഴിയുമെങ്കിൽ അനേകം യാതനകൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ യാത്രാമധ്യേ സൂര്യദേവന്റെ സന്താനങ്ങളായ ആടുമാടുകൾ മേയുന്ന ദ്വീപ് കാണും. താങ്കളും അനുചരന്മാരും സംയമനം പാലിക്കണം. ആടുമാടുകളെ ഉപദ്രവിക്കരുത്. സർവ്വതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹീലിയൂസ് എന്ന സൂര്യദേവന്റെ കോപത്തിന് നിങ്ങൾ ഇടവരുത്താതെ ആടുമാടുകളെ ഉപദ്രവിക്കാതെ പോവുക. അവയെ ഉപദ്രവിക്കുന്ന പക്ഷം നിങ്ങളുടെ കപ്പലും അനുചരന്മാരും ഒന്നടങ്കം നശിക്കും. അഥവാ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന പക്ഷം വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് അനുയായികളെല്ലാം നഷ്ടപ്പെട്ട് ഒരപരിചിതനെ പോലെയായിരിക്കും നിങ്ങൾ ഇഥാക്കയിലെത്തുക. വീട്ടിൽ ചെന്നാലും ദുരന്തങ്ങൾ നിങ്ങളെ വലയം ചെയ്യും. മുഷ്കരന്മാരും തെമ്മാടികളുമായ ആളുകൾ നിങ്ങളുടെ സ്വത്തുകൾ മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ അവർ മത്സരം നടത്തുന്ന കാഴ്ചയായിരിക്കും ഇഥാക്കയിൽ നിങ്ങൾ കാണുന്നത്. എങ്കിലും അവർക്കെല്ലാം കനത്ത ശിക്ഷ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. ടൈറിസിയാസ് തുടർന്നു, അവരെ തുറന്ന സമരത്തിലോ ചതിപ്പോരിലോ സംഹരിച്ച ശേഷം നിങ്ങൾ ഒറ്റ തുഴയുമായി കപ്പൽ നയിക്കുക. സമുദ്രത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തവരും ആഹാരത്തിൽ ഉപ്പു തൊടാത്തവരുമായ ഒരു വർഗ്ഗക്കാരെ അവിടെ കണ്ടെത്തും. അവർക്ക് കപ്പലുകളാകട്ടെ പക്ഷിത്തൂവൽ പോലുള്ള തുഴകളാകട്ടെ ഒന്നുമില്ല. ഒരിക്കലും തെറ്റുവരാത്ത ഒരടയാളം തരാം. ഒരപരിചിതൻ നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ കയ്യിലെ സാധനമെന്തെന്ന് ചോദിക്കും. അപ്പോൾ നെല്ലും പതിരും വേർപെടുത്താനുള്ള കോരികയാണെന്ന് പറയുക. തുഴ തറയിൽ കുത്തി നിർത്തിയ ശേഷം ഒരാണാടിനെയോ മൂരിയെയോ കാട്ടുപന്നിയെയോ പൊസിഡോൺ ദേവന് ബലി കൊടുക്കുക. അനന്തരം മടങ്ങിവന്ന് ഒളിമ്പസിൽ വാണരുളുന്ന ദേവന്മാർക്ക് യഥാക്രമം യാഗങ്ങൾ നടത്തുക. കടലിൽ വെച്ചായിരിക്കും താങ്കൾക്ക് മരണം സംഭവിക്കുക. തികച്ചും സമാധാനപരമായ മരണം. നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമെല്ലാം അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. ഒഡീസിയൂസ് ഭയചകിതനായി, ഹാ ടൈറിസിയാസ്, ഇതാണ് ദേവകൾ എനിക്ക് വച്ചു നീട്ടിയിട്ടുള്ള വിധിയെങ്കിൽ ഒരക്ഷരവും അതിനെതിരായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. അതാ അവിടെ പരേതയായ എന്റെ അമ്മയുടെ ആത്മാവിനെ ഞാൻ ദർശിക്കുന്നു. അമ്മയാകട്ടെ ബലിരക്തത്തിന് സമീപം നിശ്ചലയായി നിൽക്കുകയാണ്. സ്വന്തം പുത്രന്റെ മുഖത്ത് നോക്കുന്നില്ല. ഒരക്ഷരം ഉരിയാടുന്നില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടൈറിസിയാസ് പറഞ്ഞു, പറയാം. പരേതാത്മാക്കളിൽ ഏതെങ്കിലും ഒന്നിനെ ഈ ബലിരക്തത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചാൽ അത് വന്നുകൊള്ളും. താങ്കൾ വിസമ്മതിച്ചാൽ അത് തിരികെ പൊയ്ക്കോളും. ടൈറിസിയാസ് പാതാളത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നത് ഒഡീസിയൂസ് നിർനിമേഷനായി നോക്കി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് പോയ ശേഷം ഒഡീസിയൂസ് കാത്തുനിന്നു. സ്വന്തം അമ്മയുടെ ആത്മാവ് സമീപത്തെത്തി. ബലിമൃഗത്തിന്റെ രക്തം അവർ ആവോളം പാനം ചെയ്തു. ഒഡീസിയൂസിന്റെ അമ്മ മകനോടിങ്ങനെ പറഞ്ഞു, പ്രിയമകനെ, നീ എങ്ങനെ ഈ കരാളവും കാർമേഘവൃതവുമായ പാതാളത്തിലെത്തി? ജീവനുള്ളവർക്ക് ഇവിടെ വരിക സാധ്യമല്ലല്ലോ. കര കാണാത്ത കടലും മരണനദിയും ഭയങ്കരമായ ഓഷ്യാനസ് സമുദ്രവും നീ എങ്ങനെ തരണം ചെയ്തു? ട്രോയിയിൽ നിന്നാണോ നീ വരുന്നത്? ഇഥാക്കയിൽ മടങ്ങിയെത്തി നിന്റെ ഭാര്യയെ കാണുന്നില്ലേ? ഒഡീസിയൂസ് പറഞ്ഞു, ട്രോയ് കീഴടക്കിയ ശേഷം ഞങ്ങൾ മടക്കയാത്ര നടത്തുകയാണ്. ഇഥാക്കയിലെ മണ്ണിൽ ഇതുവരെ ഞങ്ങൾ കാലുകുത്തിയിട്ടില്ല. ടൈറിസിയാസിനെ കണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് തിടുക്കുമായിരുന്നു. അമ്മ എങ്ങനെയാണ് മരിച്ചത്? വല്ല രോഗവുമായിരുന്നോ? അതോ ആർട്ടിമിസ് ദേവി തന്റെ മൃദുല ശൂലം കൊണ്ട് അമ്മയുടെ ജീവൻ അപഹരിച്ചതോ? അച്ഛനെ കുറിച്ച് അറിയാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ എന്തു ചെയ്യുന്നു? ഞാൻ തിരിച്ചു വരികയില്ലെന്ന് കരുതി പെനിലോപ്പി മറ്റാരെങ്കിലും കല്യാണം കഴിച്ചോ? എന്റെ മകൻ എന്തു ചെയ്യുന്നു? ഒഡീസിയസിന്റെ അമ്മ പറഞ്ഞു, മകനെ, പെനിലോപ്പി വിശ്വസ്തയാണ്. അവൾ നിന്നെ ഓർത്ത് വേദനിച്ച് കഴിയുന്നു. ടെലമാക്കസ് കുമാരൻ ധീരനാണ്. അവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. നീ പോയതിൽ പിന്നെ വിഷമിച്ച് നിന്റെ അച്ഛൻ നാട്ടിൻ പുറത്തു പോയി താമസിക്കുകയാണ്. ശൈത്യകാലത്ത് പരിചാരകരോടൊത്ത് കരിയും പൊടിയും അണിഞ്ഞ് അഗ്നികുണ്ടത്തിനടുത്ത് കിടന്നുറങ്ങുന്നു. കമ്പിളി പുതയ്ക്കുന്നില്ല. മുന്തിരിവള്ളികൾക്കരികിൽ കരിയില നിരത്തിയാണ് വേനൽക്കാലത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. നിന്റെ വരവും കാത്ത് അദ്ദേഹം ദുഃഖിതനായി കഴിയുന്നു. മകനെ, നിന്നെക്കുറിച്ചുള്ള ദുഃഖമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിന്നെ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരുന്നു. ആ ദുഃഖമാണ് എന്റെ മരണകാരണം. അമ്മയുടെ വാക്കുകൾ ഒഡീസിയൂസിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ സ്നേഹനിധിയെ ആലിംഗനം ചെയ്യാൻ മകൻ 3 പ്രാവശ്യം ശ്രമിച്ചു. അപ്പോഴെല്ലാം ആ പ്രേതാത്മാവ് ഒരു സ്വപ്നം പോലെയോ നിഴൽ പോലെയോ വഴുതി മാറുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ അഗ്നിവാൾ തറയ്ക്കുന്നു.

0: അനുഭവമാണ് അപ്പോഴുണ്ടായത്. ഗദ്ഗദത്തോടെ ഒഡീസിയസ് പറഞ്ഞു, എന്റെ അമ്മേ, അമ്മയെ ആശ്ലേഷിക്കുവാൻ ഞാൻ തുനിയുമ്പോഴെല്ലാം അമ്മ മറഞ്ഞു കളയുന്നത് എന്തിനാണ്? പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ദുഃഖഭാരം തെല്ലി ശമിപ്പിക്കുന്നതിന് അമ്മ തയ്യാറാവുകയില്ലേ? എന്നെ കബളിപ്പിക്കുന്നതിന് പെഴ്സോഫോണിയ അയച്ച ഭീകര പ്രേതരൂപിണിയാണോ അങ്ങ് എന്ന് ഞാൻ സംശയിക്കുന്നു. മനുഷ്യജന്മം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യഹീനനായ എന്റെ കുഞ്ഞെ, പെഴ്സോഫോണിയ നിന്നെ വഞ്ചിക്കുകയില്ല. അവർ സ്യൂസിന്റെ പുത്രിയാണ്. മനുഷ്യജന്മം എടുത്തിട്ടുള്ള ഏതൊരാളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മാത്രമാണിത്. വെളുത്ത അസ്ഥികൂടത്തെ വെടിഞ്ഞ് ആത്മാവ് പുറത്തു പോകുമ്പോൾ നമ്മുടെ അസ്ഥിയും മാംസവും തമ്മിൽ ബന്ധിക്കാനുള്ള ശക്തിയില്ലാതാകുന്നു. ആളിക്കത്തുന്ന അഗ്നി സർവവും അതിൽ എരിക്കുന്നു. നീ വീണ്ടും പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുക. ഈ വിവരങ്ങളെല്ലാം നിന്റെ പ്രിയതമയെ നീ അറിയിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഒഡീസിയസിന്റെ അമ്മ അപ്രത്യക്ഷയായി. മരണഗേഹത്തിൽ നിന്നും നിരവധി ആത്മാക്കൾ ചുറ്റും കൂടി നിന്നു. സ്ത്രീകൾ, യുദ്ധവീരന്മാർ, കുലകന്യകകൾ, രാജാക്കന്മാർ തുടങ്ങി അനേകം ആത്മാക്കൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒഡീസിയസ് കുഴങ്ങി. വാളുയർത്തിപ്പിടിച്ച് പ്രേതങ്ങളെയെല്ലാം അകറ്റി നിർത്തിയ ശേഷം ഒരു വരിയായി തന്റെ സമീപം വരുവാൻ അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. കുലീനയായ ട്രയോ ആണ് ആദ്യം വന്നത്. അവൾ അവളുടെ കഥ പറഞ്ഞു. പിന്നീട് ആപ്പസോസിന്റെ പുത്രിയായ ആന്റിക്കോപ്പിയ എത്തി. സ്യൂസിനോടത്ത് ശയിച്ചു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ബഹുമതി. തീപ്സ് നഗരം സ്ഥാപിച്ചത് അവളുടെ പുത്രന്മാരായ ആംബിയോണും സിത്താസുവുമാണ്. ഹെർക്കുലീസിന്റെ മാതാവായ ആൽക്കമിനിയും സമീപമെത്തി. എഡിപ്പസ് രാജാവിന്റെ മാതാവും സുന്ദരിയുമായ എബിക്കാസ്റ്റായെയും ഒഡീസിയസ് കണ്ടു. ഹൃദയശുദ്ധിയുള്ളവളെങ്കിലും അറിയാതെ അവളൊരു ഘോര അപരാധം ചെയ്തുപോയി. പിതൃഘാതകനായ സ്വന്തം പുത്രനെ അവൾക്ക് ആളറിയാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ കാര്യം മനുഷ്യരാരും അറിയാതെ ഒളിപ്പിച്ചു വച്ചെങ്കിലും ക്രൂരമായ ശിക്ഷ എപ്പിക്കാസ്റ്റായ്ക്കും ഇഡിപ്പസിനും ലഭിച്ചു. പാതാള ലോകത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. നിരന്തരമായ ദുഃഖവും പശ്ചാത്താപവും മൂലം തടവുമുറിയുടെ കഴുക്കോലിൽ അവൾ തൂങ്ങിച്ചാവുകയാണ് ഉണ്ടായത്. ഇഡിപ്പസിന് വേണ്ടുവോളം യാതനകളുണ്ടായി. എപ്പിക്കാസ്റ്റായുടെ ആത്മാവ് അവയെല്ലാം മകനെ കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്തിരുന്നു. സമയം ഏറെ കഴിഞ്ഞു. പെഴ്സോഫോണിയ വന്ന് സ്ത്രീകളുടെ പ്രേതാത്മാക്കളെ ഒഴിഞ്ഞുമാറ്റി. അപ്പോൾ ആഗമനോൺ രാജാവിന്റെ പ്രേതം പ്രത്യക്ഷമായി. ചുവന്ന രക്തം പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഗമനോണിന്റെ ആത്മാവ് ഒഡീസിയസിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. ഇരു കൈകളും നീട്ടി ഒഡീസിയസിനെ പുൽകാൻ അദ്ദേഹം കുതിച്ചു. പക്ഷേ ജീവിച്ചിരുന്നപ്പോഴത്തെ ശക്തിയും ധൈര്യവും അപ്പോഴില്ലായിരുന്നു. ഒഡീസിയസ് സങ്കടം കൊണ്ട് ആർത്തനാദം മുഴക്കി. ആഗമനോൺ രാജാവേ, ട്രോയ് യുദ്ധം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് മുമ്പായി അങ്ങ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചല്ലോ. എങ്ങനെയായിരുന്നു താങ്കളുടെ മരണം? സമുദ്രത്തിൽ വച്ചായിരുന്നോ അതോ നാട്ടിലേതെങ്കിലും കലാപം ഉണ്ടായോ? പ്രിയ സ്നേഹിത, ഞാൻ എന്റെ ഭാര്യയെ കാണുവാൻ ഓടിയെത്തി. പക്ഷേ അവൾ ക്ലിറ്റമെസ്ട്ര വേറൊരുവനുമായി പ്രേമത്തിലായിരുന്നു. ഒരു വലിയ വിരുന്നൊരുക്കി അവർ എന്നെ സ്വീകരിച്ചു. അവിടെ വച്ച് എന്നെ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു ആ വഞ്ചകി. ഒഡീസിയസെ, ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത്. പക്ഷേ പെനിലോപ്പി വിശ്വസ്തയും സ്നേഹവതിയുമാണ്. അവൾ താങ്കളെ വഞ്ചിക്കുകയില്ല എന്നെനിക്കറിയാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

ചില എഴുത്തുകൾ വായിച്ചു തീരുന്നില്ല. അവ മനസ്സിൽ ഒരസ്വസ്ഥതയായി, ചോദ്യമായി, നിശബ്ദ വേദനയായി തുടരുന്നു. അത്തരത്തിൽ വായനക്കാരന്റെ ഉള്ളിലേക്ക് പതിയെ ഇറങ്ങിച്ചെല്ലുന്ന എഴുത്തുകാരിയാണ് ഹരിതാ സാവിത്രി. ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലും അവർ അന്വേഷിക്കുന്നത് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ

0: ആഴമുള്ള അനുഭവങ്ങളെയാണ്. കുർബാൻ പോലുള്ള കൃതികളിൽ ചരിത്രത്തിന്റെ മുറിവുകളെ അവർ മനുഷ്യവേദനയുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ, സിൻ പോലുള്ള കൃതികളിലൂടെ മനസ്സിന്റെ മറഞ്ഞിരിക്കുന്ന തലങ്ങളെയാണ് അവർ തുറന്നുകാട്ടുന്നത്. യുദ്ധവും അതിജീവനവും ഓർമ്മകളും നഷ്ടങ്ങളും ചേർന്ന റൂഹി, ഗാസയുടെ തീരത്തെ കഥകൾ പോലുള്ള കൃതികൾ അവരുടെ എഴുത്തിന്റെ സാമൂഹികവും മാനുഷികവുമായ മുഖം വ്യക്തമാക്കുന്നു. അക്ഷര സൗരഭത്തിൽ ഇന്ന് ഹരിത സാവിത്രിയുമായി ഐശ്വര്യ നടത്തുന്ന അഭിമുഖമാണ്.
1: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരിയായ ഹരിത സാവിത്രിയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: തൃശൂർക്കാരിയാണ്, ഇപ്പോൾ സ്പെയിനിൽ ബാർസലോണയിലാണ് താമസിക്കുന്നത്. കുട്ടിക്കാലത്തെ എഴുത്തും വായനയൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ആ ഒരു പരിസരം ഇപ്പോഴത്തെ എഴുത്തിന് സഹായിക്കുന്നുണ്ടോ? എപ്പോഴാണ് എഴുതി തുടങ്ങുന്നത്? ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം.
2: ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവർ എനിക്ക് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിത്തന്നു, അടുത്തുള്ള ലൈബ്രറികൾ പരിചയപ്പെടുത്തി. അങ്ങനെ പുസ്തകങ്ങളുമായി ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ എഴുത്തിലേക്ക് തിരിയുകയും ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വീട്ടിൽ വളർത്തിയിരുന്ന രണ്ട് മുയലുകളെ കുറിച്ചുള്ള ഒരു കഥയാണ് ആദ്യമായി എഴുതിയത്. അതിന് സമ്മാനം കിട്ടുകയും ചെയ്തു.
1: ഏത് പ്രായത്തിലായിരുന്നു അത്?
2: മൂന്നാം ക്ലാസ്സിൽ പഠിക്കും. പിന്നീട് ഉപരിപഠനം, വിവാഹം, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. എഴുത്ത് സ്വാഭാവികമായിട്ട് നിന്നു,
1: പൂർണ്ണമായിട്ട് നിന്നു.
2: പക്ഷേ ആ വായനയുടെ അടിസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പിന്നീട് കുറച്ചുകൂടെ ജീവിതം ശാന്തമായപ്പോൾ വീണ്ടും വായനയിലേക്ക് കടന്നു. ഒരു സുഹൃത്തിന്റെ പ്രേരണ മൂലമാണ് എഴുത്തിലേക്ക് കടന്നത്. ഞാൻ എഴുതുമായിരുന്നു എന്ന് ഞാൻ അതിനെ മറന്നുപോയിരുന്നു. ഞാനൊരു അനുഭവം വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, നിനക്ക് ഇതൊന്ന് എഴുതിക്കൂടെ? അപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ടെന്നോ മറ്റേതോ ജന്മത്തിൽ എന്ന പോലെ ഞാൻ എഴുതുമായിരുന്നല്ലോ എന്ന്. എനിക്കപ്പോൾ ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പണ്ട് എഴുതുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അയാൾ നിർബന്ധിച്ചു, അങ്ങനെയല്ല, ഒന്ന് എഴുതി നോക്കൂ. അങ്ങനെ മനോലോയുടെ ബിക്കിനി എന്ന പേരിൽ ഒരു ചെറിയ കുറിപ്പ് എഴുതി. ആ കുറിപ്പ് പൂർണ്ണമാക്കാതെ പകുതി എഴുതിയിട്ട് ഞാൻ ആ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നല്ലതാണെങ്കിൽ ബാക്കി സമയം ചെലവഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. അയാൾ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊരു കോളം തുടങ്ങുകയാണ് യൂറോപ്യൻ അനുഭവങ്ങളുമായി. അപ്പോഴും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ അത് ഒരുപാട് വായനക്കാരുമായി അത് മുന്നോട്ട് പോയി. ആ കുറിപ്പുകളുടെ കളക്ഷനാണ് മുറിവേറ്റവരുടെ പാതകൾ എന്ന പേരിൽ പുസ്തകമായി ഇറങ്ങുകയും യാത്രാ വിവരണത്തിനുള്ള അക്കാഡമി അവാർഡ് ലഭിക്കുകയും ചെയ്തത്.
1: ഒരു കാര്യം എഴുതണം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എന്താകണം എഴുതേണ്ടത് എന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് വന്നു കാണണമല്ലോ. എന്ത് വിഷയമായിരിക്കണം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചായിരിക്കണം ഞാൻ എഴുതേണ്ടത് എന്നൊരു ആലോചന ഉണ്ടായിട്ടുണ്ടാവില്ലേ?
2: ആദ്യകാലം അങ്ങനെ എനിക്കുണ്ടായിരുന്നില്ല. യൂറോപ്യൻ അനുഭവങ്ങൾ എഴുതണം, അപ്പൊ എന്റെ മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചില കുറിപ്പുകളുമായിട്ടാണ് അത് തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ബാർസലോണയിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു മാസ്റ്റേഴ്സ്. അത് ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. കോഴ്സിന്റെ ഭാഗമായി നമ്മൾ പ്രവാസം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, ബോർഡർ ഇഷ്യൂസ്, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ആ സമയത്താണ് ഈ ലോകത്തോട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എഴുത്ത് അതിനുള്ളൊരു ടൂളായി ഉപയോഗിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ മുറിവേറ്റവരുടെ പാതകൾ എന്ന പുസ്തകത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, അതൊരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. ആദ്യമൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കുറിപ്പുകളിൽ നിന്ന് ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലേഖനങ്ങളിലേക്ക് അത് മാറുകയായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് എങ്ങനെ വേണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ എഴുതേണ്ടത്, ആരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഓരോന്നും എഴുതുന്നതിന് മുൻപ് ഞാൻ തീരുമാനിക്കാറുണ്ട്. അതിനനുസരിച്ചിട്ട് ഫ്രെയിം ചെയ്യാറുണ്ട്.
1: ഒരു തുടർ പങ്ക്തിയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് പങ്ക്തികൾ കഴിയുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അത് നമ്മൾ പബ്ലിഷേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രമല്ല, വായനക്കാരിൽ നിന്നും കിട്ടും. അതാണ് പിന്നെ നമ്മുടെ ഒരു ധാരണയെ രൂപപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ കിട്ടിയ, നമ്മളെ രൂപപ്പെടുത്തിയ ഫീഡ്ബാക്ക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്?
2: ഇതൊരു 7 വർഷം മുൻപ് നടന്ന കാര്യമാണ്. എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാൽ പോലും ആ കോളത്തിന് ധാരാളം വായനക്കാരുണ്ടായി. എന്നുവെച്ചാൽ യൂറോപ്പിലെ അനുഭവങ്ങളെ ഒരു പുതിയ രീതിയിൽ സമീപിക്കുന്ന കോളമായിരുന്നു അത്. സാധാരണ രീതിയിൽ പ്രവാസികൾ യൂറോപ്പാണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും അവിടെയുള്ള പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒന്നും അവരാരും പറയാൻ തയ്യാറാവില്ല. അവരവിടുത്തെ മനോഹര ദൃശ്യങ്ങൾ, പ്രകൃതി ഭംഗി, ഭക്ഷണം, ജീവിതത്തിലെ ആഡംബരങ്ങൾ, ഇത്തരം കാര്യങ്ങളെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ സമ്പന്ന രാജ്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്നവരുണ്ട്, തെരുവിൽ

0: ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ കാര്യങ്ങളും അവരെയും രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് എന്നും എഴുതിയത്. അതൊരു പുതിയ ഒരു അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം വായനക്കാരുണ്ടായി. അവരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ കാലത്ത് എൻ്റെ കൂടെ കൂടിയ വായനക്കാർ ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ എഴുത്ത് വെറുതെ ഒരു എഴുതി ആളുകളെ സന്തോഷിപ്പിച്ചു പോകുന്നതിനപ്പുറം നമ്മളൊരു മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്.
1: എഴുത്തുകാർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്.
0: തീർച്ചയായിട്ടും
1: സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട്.
0: നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വായനയിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മൾ വായനക്കാരെ ബോധവൽക്കരിക്കുകയും അവരെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് അവരോട് പറയുകയും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്.
1: ഇതാണ് എന്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എഴുതാൻ ഞാൻ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ ഈ ഡോക്യുഫിക്ഷൻ എന്നൊരു രീതി തിരഞ്ഞെടുക്കുന്നത്?
0: ചരിത്രം മായ്ക്കപ്പെടുന്ന കാലമാണിത്. ഞാൻ ആദ്യമായി വായിച്ച ഡോക്യുഫിക്ഷൻ എന്നത് യശ്പാലിന്റെ നിറം പിടിപ്പിച്ച നുണകൾ എന്ന പുസ്തകമാണ്. ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് അത് വായിച്ചത്, 6-ലോ 7-ലോ മറ്റോ പഠിക്കുമ്പോൾ.
1: അത് ഡോക്യുഫിക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു?
0: അറിയില്ല, ഒന്നും അറിയില്ല. അത് വിഭജനത്തെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് മനസ്സിലായി. അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു അതിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. വിഭജനത്തിനോടനുബന്ധിച്ച് നടന്ന കൂട്ടക്കൊലകൾ, കുടുംബങ്ങൾ തന്നെ വേർവിട്ടു പോകുന്ന, അച്ഛനും അമ്മയും മക്കളും ഒക്കെ വേർവിട്ടു പോയി ദുരിതങ്ങൾ, അതൊക്കെ ഒരു ചെറിയ കുട്ടിക്ക് താങ്ങുന്നതിനപ്പുറമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ എന്തോ ഒന്ന് എന്നെ ആ പുസ്തകവുമായിട്ട് ചേർത്ത് നിർത്തി. ഇന്നും ആ പുസ്തകത്തിന്റെ 2 കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം സ്പെയിനിലും ഉണ്ട്, 1 തൃശ്ശൂരിലും ഉണ്ട്. അമ്മയുടെ ബൈബിൾ എന്നാണ് എൻ്റെ കുട്ടികൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല. ആ പുസ്തകം എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരിക്കണം. അതായത് ഒരു പുസ്തകത്തിലൂടെ യശ്പാൽ എന്താണ് ചെയ്തത് എന്നെനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ മാറ്റി എഴുതിയാലും ആ പുസ്തകം അവിടെയുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെയുണ്ട്. ചരിത്രം മാറ്റി എഴുതാൻ ആളുകൾ എത്ര ശ്രമിച്ചാലും അങ്ങനെയല്ല, ഇതിങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ ചിലർ ചില കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്ക് എഴുതാൻ കഴിയുന്നുണ്ട്. ആ കഴിവ് കൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി പോലെ അത്രയും ദുർബലമായ ഒന്നായിരിക്കും, എന്നാൽ പോലും അങ്ങനെ ഒരു അടയാളം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം.
1: ചുറ്റും കാണുന്ന ആളുകൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളാവാറുണ്ട് എന്ന് എഴുത്തുകാർ പറയാറുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയവർ അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നുപോയവർ, അങ്ങനെ എഴുത്തിൽ ആളുകൾ കടന്നു വരാറുണ്ടോ? കഥാപാത്രങ്ങൾ കടന്നു വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും കടന്നു വരാറുണ്ട്. ഇത് ഫാക്ട്സ് എടുത്തിട്ട് നമ്മൾ ഫിക്ഷനിലേക്ക് അത് മാറ്റുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പലരും അതിൽ കടന്നു വരാറുണ്ട്. അവരുടെ സ്വഭാവ വിശേഷങ്ങൾ കടന്നു വരാറുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ചില ആളുകളുടെ പേരുകൾ മാറ്റിയിട്ട് അവരെ കുറിച്ച് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സിൻ എഴുതിയപ്പോൾ കുർദിസ്ഥാൻ ഞാൻ സന്ദർശിച്ച് അവിടെ കുറെ നാൾ താമസിച്ചിട്ടാണ് സിൻ എഴുതുന്നത്. അവിടെ കണ്ട ഒരുപാട് മനുഷ്യർ, എനിക്ക് അവരുടെ ഒന്നും പേരുകൾ എഴുതാൻ പറ്റില്ലായിരുന്നു, പക്ഷെ അവരുടെ അനുഭവങ്ങൾ, ആ നാട്, അതൊക്കെ കൃത്യമായി തന്നെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും ഡോക്യുഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് മനുഷ്യർ എൻ്റെ പുസ്തകങ്ങൾ കടന്നു വരാറുണ്ട്.
1: ഈ പറഞ്ഞ സ്പെയിനിലാണ് താമസിക്കുന്നത്, അപ്പം ഇങ്ങനെ ഒരു പുസ്തകം സിന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, സിന്ന് എഴുതണം എന്ന് തോന്നുന്നത്, ഇങ്ങനെ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കണം, ഈ വിഷയമാണ് ഞാൻ ഇനി എഴുതേണ്ടത് എന്ന ചിന്ത വരുന്നത് എങ്ങനെയാണ്? അത് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണോ?
0: ഞാൻ അന്ന് PhD ചെയ്യുകയായിരുന്നു. ആ PhD ഞാൻ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ഫിക്ഷൻ എഴുതാൻ തീരുമാനിച്ച് PhD വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് പുരുഷാധിപത്യ സമൂഹങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ സമൂഹവുമായി ഒരുപാട് സാമ്യമുള്ള മറ്റൊരു സമൂഹത്തെ ഞാൻ കണ്ടെത്തി, കുർദുകൾ. അവരെക്കുറിച്ച് വായിക്കും തോറും ആ സംസ്കാരത്തിലുള്ള സാമ്യം അല്ലാതെ അവരുടെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും, അദ്ദേഹം ഒരു സ്പാനിയാർഡാണ്, അദ്ദേഹം അവിടെയുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞു ഈ കുർദുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ യൂറോപ്പിലുടനീളമുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്, അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഞാനത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ബാർസലോണയിലെ ടർക്കിഷ് എംബസിയുടെ മുന്നിൽ ഒരു വലിയ പ്രകടനം നടക്കാൻ പോകുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അന്ന് അവിടെ വെച്ച് ഒരു

0: പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. ഈ കുർദ് സ്ത്രീകളുടെ ഒരു സായുധ സംഘടനയുണ്ട്, ആ സംഘടനയിലെ അംഗമായിരുന്നു ഈ പെൺകുട്ടി. അവർ പിന്നീട് ഒരു യൂറോപ്യൻ ഫോട്ടോഗ്രാഫറുമായി പ്രണയത്തിലാവുകയും സംഘടന വിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അവളെ ഞാൻ സംസാരിച്ചു, അവളെ ഇന്റർവ്യൂ ചെയ്തു. അവൾ സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നടക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എഴുതിയേ പറ്റൂ. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എഴുതാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു നീ വരുന്നോ? ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ബയസ്ഡ് ആവാൻ പാടില്ല, എനിക്ക് രണ്ട് സൈഡും കേൾക്കണം, എനിക്ക് അവിടെ നടന്ന കാര്യങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പക്ഷേ പോകേണ്ട സമയമായപ്പോൾ അവൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി അവിടെ. ഈ പ്രശ്നത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളോട് സംസാരിച്ചു, ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളെല്ലാം ചുറ്റി നടന്ന് കണ്ടു. തിരിച്ചു വന്നത് മറ്റൊരാളായിട്ടാണ്. അതുവരെ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരുന്ന ചില നിസ്സാരമായ കാര്യങ്ങൾ ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല. അടുത്ത ദിവസം അവർക്ക് ജീവൻ ഉണ്ടാകുമോ എന്നറിയില്ല, സ്കൂളിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമോ എന്നറിയില്ല. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുടെ മുന്നിൽ, വളരെ ധീരതയോടെ ജീവിക്കുന്ന കുറെ ആളുകളുടെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടെയാണ് ഞാൻ വന്നത്. സിന്ന എഴുതി കഴിഞ്ഞിട്ട് മറ്റൊരു രാജ്യം, മറ്റൊരു പ്രശ്നം, അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കവേ എനിക്ക് ചില അസുഖങ്ങളുണ്ടായി. എനിക്ക് എന്ന് ഇനി വീണ്ടും നടക്കാൻ പറ്റും എന്നുള്ള ഒരവസ്ഥ വരെ എത്തി. പക്ഷെ എൻ്റെ മനോവീര്യം തകരാതിരിക്കാനായിട്ട് മറ്റൊരു പുസ്തകം കൂടെ എഴുതാം എന്ന് വിചാരിച്ച കിടന്ന് എൻ്റെ വയറിന് മേൽ ലാപ്ടോപ്പ് വെച്ചിട്ട് ഞാൻ അടുത്ത നോവൽ എഴുതി. അതിന് മറ്റു വിഷയങ്ങൾ തേടി എനിക്ക് പോകേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ ഒരു യാത്ര കൊണ്ട്, ഒരു മാസത്തെ കുർദിസ്ഥാനിലെ താമസം കൊണ്ട് തന്നെ ഞാൻ ഒരു 100 നോവലുകൾ എഴുതാനുള്ള വിഷയങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുർദുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നോവലല്ല രണ്ടാമത് എഴുതിയത്. അത് ജുഡീഷ്യൽ സിസ്റ്റത്തിലുണ്ടായ അപചയം, അതിനകത്തെ കറപ്ഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ആദ്യത്തെ നോവൽ സിൻ ഒരു വംശഹത്യയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വിശാലമായൊരു ക്യാൻവാസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ചരിത്രം, ഭൂമിശാസ്ത്രം, അതിൽ രാഷ്ട്രീയം എല്ലാം അതിൽ വരുന്നുണ്ട്. അത് പല ആളുകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ആ കഥ പറയുന്നത്. രണ്ടാമത്തെ നോവൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. അതൊരു ചെറിയ കുടുംബത്തെ, അതായത് അന്നത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവൻ ഡ്രൈവറുടെ കഥയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അവരുടെ വിചാരം ഈ ഇത് ജുഡീഷ്യറി അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അതൊന്നും നമ്മുടെ കാര്യമല്ല. അവരൊക്കെ വലിയ ആളുകളുടെ എന്തൊക്കെയോ ചെയ്യുന്നു, അതൊന്നും നമ്മളെ ബാധിക്കില്ല, നമ്മൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് അവരെയാണ്. നിസ്സഹായരാണ്, ദുർബലരാണ്, അവരെ ആർക്കും എന്തും ചെയ്യാം, സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യർ. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു നിഷ്കളങ്കരായിട്ട് പോലും ചില പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണത്. കുർബാന എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എഴുതിയ മൂന്നാമത്തെ പുസ്തകം റൂഹി എന്ന പേരിലുള്ള ഒരു ചെറുകഥാ സമാഹാരമാണ്. ആ സമയത്ത് ഞാൻ സ്പെയിനിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വല്ലാത്ത ഒരു നിസ്സഹായത എന്നെ പിടികൂടി. ആ സമയത്ത് ഞാൻ കുറച്ച് ചെറുകഥകൾ എഴുതി. എന്നുവെച്ചാൽ നമ്മളൊരു നോവൽ എഴുതി കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് എഴുതുന്നത്. പലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളതിനെ പല ആംഗിളിൽ കൂടെ സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന 3 ചെറുകഥകളും ഒരു നീണ്ട കഥയും എഴുതി. കുറേ കൂടെ എഴുതണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും എന്നുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ട് അതവിടെ നിർത്തി. പക്ഷെ അതൊരു ചെറിയ ചെറുകഥാ സമാഹാരമായി പുറത്തിറങ്ങി.
1: തുടക്കത്തിൽ പറഞ്ഞു കേരളവും കുർദും തമ്മില് ഒരു സാമ്യം ഉണ്ട് എന്ന്. ഏതൊക്കെ തരത്തിലാണ് ഈ സാമ്യം കാണുന്നത്?
0: കുർദിസ്ഥാനിലുള്ള ആളുകള് വളരെ ആതിഥ്യ മര്യാദയുള്ളവരാണ്. നമ്മുടെ അതിഥി ദൈവമാണ് എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അതേ കൺസെപ്റ്റ് അവർക്കും ഉണ്ട്. പിന്നെ അവരുടെ രൂപഭാവങ്ങൾ, മൂക്കുത്തിയിടുന്ന ശീലം, പിന്നെ അവർ ദഫ് മുട്ടി പാടുന്നു, ആ ഒരു സംഗീതോപകരണത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതൊരു പുരുഷാധിപത്യ സമൂഹമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അവിടെയുള്ള സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവരുടെ ഒരു സായുധ സംഘടനയുണ്ട് സ്ത്രീകളുടെ. ഈ സംഘടന എന്ന് പറയുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവര് സമൂഹത്തിന്റെ ഉന്നമനത്തിനും കൂടി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. ബഹുഭാര്യാത്വം, പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നടക്കാതിരിക്കാൻ അവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഭയം ഇത്തരം ക്രിമിനൽസിന്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. അതായത് ഓരോ ഗ്രാമത്തിലും ഇവർക്ക് കാര്യങ്ങൾ അറിയിക്കാനുള്ള ആളുകളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. അതായത് ആ കുറ്റത്തിന്റെ

0: രൂക്ഷത എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വയലൻസിലൂടെ അല്ലാതെ മനുഷ്യരിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടതെനിക്ക് വളരെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രവണതകൾ മറ്റു രാജ്യങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ?
1: പലപ്പോഴും യുദ്ധങ്ങൾ പുരുഷന്മാരുടേതാണ്, പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അത് എഴുത്തിൽ കൊണ്ടുവരാൻ ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ടോ, അതോ അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതായിരുന്നു?
0: അങ്ങനെ പൂർണ്ണമായിട്ട് സ്ത്രീകൾ മാത്രമാണ് യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നതെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എഴുതി കഴിയുമ്പോൾ, ഇപ്പോൾ സിന്നാണെങ്കിലും കുർബാനാണെങ്കിലും, അത് വായിച്ചിട്ടുള്ള ആളുകൾ അതിൽ ശക്തരായ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തരായ സ്ത്രീകളാണത്. തീ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറയാം. അവർക്കറിയാം ഒരു യുദ്ധമോ ഒരു പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവർ നേരിടേണ്ടി വരുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ കണ്ടിട്ടുള്ള ഓരോ കുടുംബങ്ങളിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ജയിലിലടക്കപ്പെട്ട മനുഷ്യരുടെ അമ്മമാരും ഭാര്യമാരും ഒക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടേണ്ടി വരും എന്ന് അവർക്കറിയാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനും അഥവാ നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്നും അവർക്കറിയാം. അവരതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ശക്തരായിട്ടുള്ള സ്ത്രീകളാണ്, ഒരുപാട് സഹിച്ച സ്ത്രീകളാണ്. നമ്മുടെ ആളുകൾ ഇത് വായിക്കണം, ഇത് നേരിടേണ്ടി വരും നാം എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ എഴുതുന്നത്.
1: സ്പെയിനില് ഒരുപാട് വർഷമായല്ലോ, അപ്പോ സ്പാനിഷ് ഒക്കെ പഠിച്ചോ? ഏതൊക്കെ ഭാഷകൾ ഇപ്പൊ അറിയാം?
0: ഇല്ല, ഞാൻ സ്പാനിഷ് പഠിക്കാൻ അത്ര സമയം ചെലവഴിച്ചിട്ടില്ല. കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവും, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. ഞാൻ വീട്ടില് കുട്ടികളുമായിട്ട് ഹസ്ബൻഡുമായിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ 4 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മലയാളം ഞാൻ കുട്ടികളോട് സംസാരിക്കും, അല്ലെങ്കിൽ അവര് മറന്നുപോകും എന്നുള്ളത്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവരോട് മലയാളത്തിൽ സംസാരിക്കാൻ, കുട്ടികളോട് ഞാൻ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. പിന്നെ നമ്മൾ സംസാരിക്കുന്ന കോമൺ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ കുട്ടികൾ അവരുടെ മാതൃഭാഷയായ കാറ്റലൻ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ഭാഷയാണ്. അതും സ്പാനിഷും അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ട്, അവരും അവരുടെ അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ 2 ഭാഷകളും അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ 4 ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു വീടാണ് എൻ്റെ.
1: ഒരു ദിവസം തന്നെ 4 ഭാഷ പറയുന്ന വീട്. ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ എന്ന് ആലോചിച്ചിരുന്നു, എന്തുകൊണ്ട് മലയാളം?
0: മലയാളം എൻ്റെ മാതൃഭാഷയാണ്. മലയാളത്തിൽ എഴുതുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. എഴുതുമ്പോൾ എനിക്കതൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ട് എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ക്യാരക്ടേഴ്സിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ഓരോ കഥാപാത്രത്തിൻ്റെയും സ്ഥാനത്ത് ഞാൻ എന്നെ നിർത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എൻ്റെ എഴുത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ എഴുതാൻ കഴിയും. പക്ഷേ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ എപ്പോഴും ഞാൻ തിരഞ്ഞെടുക്കുന്നത് മലയാളം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ ആദ്യം എഴുതിയിട്ട് വേണമെങ്കിൽ ഞാൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം. അപ്പോഴേ അത് പൂർണ്ണമായും എനിക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും.
1: എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ഒഴുക്ക് അങ്ങനെ എഴുതി പോവുകയാണോ, അതല്ല ഈ വാക്കല്ല ഇവിടെ വേണ്ടത്, കുറച്ചും കൂടി ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും വാക്ക് വേണം, അങ്ങനെ ആലോചിച്ച് ആ എഴുത്തിന്റെ രീതി അതെങ്ങനെയാണ്?
0: അത് ഞാൻ ആദ്യം നോവലുകൾ എഴുതുമ്പോൾ ചെറിയൊരു കഥ മനസ്സിൽ ഫോം ചെയ്യും, അത് പിന്നെ ചാപ്റ്റേഴ്സായിട്ട് തിരിക്കും. അത് വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് ആദ്യം. പക്ഷേ ആ പ്ലാനിനനുസരിച്ചിട്ടൊന്നും ഒരിക്കലും പോകാറ്. 10 ചാപ്റ്ററുള്ള ഒരു നോവൽ എഴുതണമെന്ന് വിചാരിച്ചാൽ അതൊരു 25 ചാപ്റ്ററുള്ള നോവലായി മാറുകയാണ് അവസാനം ചെയ്യുക. അതിലെ ക്യാരക്ടേഴ്സിൽ ഒന്നും നിൽക്കാറില്ല. ആ ഒഴുക്കിനനുസരിച്ച് ഞാൻ എന്നെ അങ്ങ് അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ അങ്ങ് ഒഴുകിപ്പോവുക. ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു വായനക്കാരി എന്നുള്ള രീതിയിലാണ് അത് വായിച്ചു നോക്കുന്നത്. വായനക്കാരി എന്നുള്ള രീതിയിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ഇവിടെ ഈ വാക്ക് എനിക്ക് കല്ല് കടിക്കുന്നു, അത് വേണ്ട, അപ്പോൾ എനിക്ക് ഞാൻ തിരുത്താറുണ്ട്. പക്ഷേ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റവും വരാറില്ല, അങ്ങനെ എഴുതി പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തിരുത്തലുകൾക്കുള്ള സമയമല്ല അത്, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമാണ്.
1: ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നന്നായോ, ഇപ്പൊ ആദ്യം പറഞ്ഞു, എഴുതിയിട്ട് ഒരു സുഹൃത്തിനെ കാണിച്ചു, എന്നിട്ട് ബാക്കി എഴുതാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആദ്യം കാണിക്കുന്ന ആളുകളുണ്ടോ ഇപ്പോഴും?
0: ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് എഴുതുന്ന സമയത്ത് ലോജിക്കലായിട്ട് ഞാൻ ചിന്തിക്കാറേ ഇല്ല. എന്റെ ഒരു വികാരപ്രകടനമാണ് എഴുത്തെന്ന് പറയുന്നത്. അങ്ങനെ വികാരപ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കും. വായനക്കാർക്ക് തോന്നും ഇതൊരു ലോജിക്കില്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും എഴുതി കഴിയുമ്പോൾ ഞാൻ, എനിക്ക് അത്രയേറെ വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. അവർ പറയുകയും ചെയ്യും, ചെയ്യും, നീ എന്താണ് ഇത്ര നാടകീയമായിട്ട് എഴുതുന്നത്, ഇത് സിനിമയിലെ സംഭവിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില സംഭവങ്ങളിൽ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റുമെന്ന് അപൂർവമായ ചില സമയങ്ങളിൽ അവർ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്.
1: നമ്മളിപ്പം എഴുതിയ സിനിമയായാലും കുർബാനായാലും റൂഹിയാണെങ്കിലും ഒരു കാര്യം അതിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതല്ലാതെ ഇനി എനിക്ക് വേറൊരെണ്ണം, ഇതൊന്നും അല്ലാത്ത ഒരെണ്ണം എഴുതണം.
0: ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു പുസ്തകം എഴുതി ഏകദേശം കഴിഞ്ഞു. എന്നുവെച്ചാൽ

0: ഈ ഈ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് എഴുതുന്നത് അത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മാനസികാവസ്ഥയ്ക്ക്, എൻ്റെ ആരോഗ്യത്തിന്, ശാരീരികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. ഈ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി എഴുതി എനിക്ക് അതിൽ നിന്നൊരു മോചനം വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ടീനേജേഴ്സിന് വേണ്ടിയിട്ട്, യങ് അഡൾട്സ് എന്നാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്, അതിലേക്ക് എത്തിച്ചേരാൻ ഒരു കാരണമുണ്ട്. അതൊരു തിരിച്ചറിവിൽ നിന്നാണ്. ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഞാൻ കണ്ണൂർ പോയിരുന്നു. അവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റാളാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 7-8 വയസ്സുണ്ടാവും, അവനവിടെ ഇങ്ങനെ പരതി നടക്കുന്നു. പക്ഷേ ആ കുട്ടി ബാലസാഹിത്യത്തിൻ്റെ അടുത്ത് പോകുന്നതേയില്ല. അവനെടുത്ത് മറിച്ച് നോക്കുന്നതെല്ലാം എൻ്റെ പോലെയുള്ള പുസ്തകങ്ങൾ, ഇന്നത്തെ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങൾ. പക്ഷെ അതിലൊക്കെ ഭീകരമായ വയലൻസ് ഉണ്ട്. ഈ കുട്ടി ഇതെടുക്കാൻ പാടില്ല, അത് വായിക്കാൻ പാടില്ല. നമ്മുടെ സാഹചര്യം നല്ല സാഹചര്യം ആയതുകൊണ്ട് ആ ഒരു പ്രിവിലേജ് ഉണ്ട്. എന്തിനാ അവർ ഇത്രയും കടുത്ത വായനയിലേക്ക്, അവരെ ആ പുസ്തകങ്ങൾ തൊടാൻ പാടില്ല. അവൻ എന്തോ ഒരു ബോംബിന്റെ അടുത്ത് നിന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ ടെക്നോളജിയുടെ കാലത്തേക്കാണ് പിറന്നു വീഴുന്നത്. അവരുടെ മുന്നിൽ സ്ക്രീനുകളുണ്ട്, ഓരോ നിമിഷവും മിന്നിമാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ഒരു കൗതുകം നൽകാൻ നമ്മുടെ ബാലസാഹിത്യത്തിന് കഴിയുന്നില്ല. നമ്മളിപ്പോഴും പൂവിലും പൂമ്പാറ്റയിലും മലയിലും സൂര്യനിലും തടഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവരുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ വായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എഴുതണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞു.
1: ഓരോന്നും എഴുതി കഴിയുമ്പോൾ നമ്മൾ സ്വയം ട്രെയിൻ ആവുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. പേഴ്സണലി ഇത്തരത്തിലുള്ള പുസ്തകം എഴുതുമ്പോൾ നമ്മളെയും ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പുസ്തകം എഴുതി തീരാറായി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഇപ്പൊ തോന്നുന്നത്? ആ ഒരു പ്രോസസ്സ് എന്തായിരുന്നു വ്യത്യാസം?
0: അത് ഭയങ്കര രസമായിരുന്നു. അത് എന്നെ ഇങ്ങനെ ഞാൻ അഴിച്ചുവിട്ട ഒരു പുസ്തകമാണത്. എനിക്ക് എന്തും എഴുതാം അതിനകത്ത്. പണ്ട് ഞാൻ വായിച്ചിരുന്ന റഷ്യൻ കഥകളും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. അത് എൻ്റെ ഇഷ്ടമെന്നല്ല ഞാൻ നോക്കിയത്. ഞാൻ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടം, അവരെന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെ എഴുതിയത്. എന്നാൽ പോലും ഭാവനയ്ക്ക് അതിരുകളില്ലാത്ത ഒരു പുസ്തകമായിരുന്നു. ഇതുവരെ എനിക്ക് ഭാവന ഉപയോഗിക്കാൻ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫാക്ട്സ് ആണ് എഴുതുന്നത്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിനകത്ത് ഒരിക്കലും ഒരു തെറ്റ് വരാൻ പാടില്ല, ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ഒരുപാട് റെഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും വേണ്ട, എന്ത് രസം.
1: അപ്പൊ പുറത്താണ് ജീവിക്കുന്നത്, ഇത്തരത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നത് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴായിരിക്കും. ഇതെങ്ങനെയാണ് ഇവർ ഇതിനോട് കണക്ട് ചെയ്യുമോ, ആ ഒരു ചിന്ത? സ്പെയിനിലാണ് മക്കൾ വളരുന്നത്, അവരുടെ ഒരു രീതിയും ചിന്തയും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ.
0: എന്റെ കുട്ടികൾക്ക് ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട്. അവരെന്റെ സിൻ വായിച്ചിട്ടില്ല, കുർബാൻ വായിച്ചിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വായിക്കും. പക്ഷെ ഇത് അവര് വളരെ ആസ്വദിച്ച് വായിച്ചു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ വായിക്കും, കുറെ കുട്ടികളെങ്കിലും ഇത് വായിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഈ എഴുത്തല്ലാതെ എന്താണ് ഇഷ്ടമുള്ള കാര്യം?
0: എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. ഈ കുട്ടികൾ ഭക്ഷണം വളരെയേറെ ഇഷ്ടപ്പെടുന്ന, ആസ്വദിച്ച് കഴിക്കുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ചെറുതായിരുന്നപ്പോൾ പാചകം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ പല രാജ്യങ്ങളിലെ പല റെസിപ്പികൾ പരീക്ഷിച്ച്, അങ്ങനെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോകാറുമുണ്ട്.
1: പുതിയ കാര്യങ്ങൾ, പുതിയ മേഖലകൾ, പുതിയ വിഷയങ്ങൾ ഒക്കെ ഇനിയും മുന്നിൽ തെളിഞ്ഞു വരട്ടെ. കൂടുതൽ തെളിമയോടെ അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: നന്ദി.
2: ഹരിത സാവിത്രിയുടെ എഴുത്തിന്റെ പ്രത്യേകത അവർ കഥകൾ മാത്രമല്ല പറയുന്നത് എന്നതാണ്. അവർ മനുഷ്യരെ അവരുടെ മുറിവുകളോടെയും ഓർമ്മകളോടെയും നമുക്ക് മുന്നിൽ നിർത്തുന്നു. ചരിത്രം പലപ്പോഴും മറന്നുപോകുന്ന മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് അവർ അക്ഷരങ്ങളിലൂടെ ഇടം നൽകുന്നു. അവരുടെ കൃതികൾ വായിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ഒരു കഥയുടെ അവസാനമല്ല, മറിച്ച് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹരിദാസ് സാവിത്രിയുടെ രചനകൾ സമകാലിക മലയാള സാഹിത്യത്തിൽ വ്യത്യസ്ത അനുഭവമായി നിലനിൽക്കുന്നു. ഹരിദാസ് സാവിത്രിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.
3: അക്ഷര സൗരഭം.

ആകാശവാണി ഒരു അറിയിപ്പ് ചോദിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631 ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മൂഢം വ്യസനിനം ലുബ്ധം, അപ്രഗൽഭം ഭയാകുലം, ക്രൂരമന്യായ കർത്താരം ന ആധിപത്യേ നിയോജയേ. മൂഢൻ, അലസൻ, അത്യാഗ്രഹി, ഭയശീലൻ, ക്രൂരൻ, ന്യായഹീനൻ എന്നിവരെ അധികാരം കൈയാളാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ നൽകുന്ന ആശയം. സ്ഥാപനങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും അധികാരസ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കരുത്, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരേകദേശ ജ്ഞാനം ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നു. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് അനുഭവജ്ഞാനത്തെ ആസ്പദമാക്കി പണ്ടുള്ളവർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരാളെ പരീക്ഷിക്കണമോ എങ്കിൽ അയാൾക്ക് പണം അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊരു ചിന്തകൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അധികാരം കയ്യിൽ കിട്ടിയാൽ സമചിത്തന്മാർ പോലും ഉലയും, അധികാരം മനുഷ്യനെ മതിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യും. നിലമറക്കുവാനും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ വിസ്മരിക്കുവാനും അവനെ പ്രേരിപ്പിക്കും. ഇതാണ് സാമാന്യ നിയമമെങ്കിൽ ആരെയാണ്, എങ്ങനെയുള്ളവരെയാണ് അധികാരത്തിൽ ഏറ്റേണ്ടതെന്ന് നാം 100 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അധികാരം ഏറ്റെടുക്കുന്നവരുടെ കൈകളിലാണ് സ്ഥാപനത്തിൻ്റെ

0: രാജ്യത്തിൻ്റെയോ ശ്രേയസ്സും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നതെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു. ഭരണത്തെക്കുറിച്ചോ ഭരണീയരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ യാതൊരറിവുമില്ലാത്ത മൂഢന്മാർക്ക് അധികാരമേറ്റെടുക്കാൻ യാതൊരർഹതയുമില്ല. അധികാരത്തിൻ്റെ ലഹരിയിൽ അലസതാ വിലസിതമായ ജീവിതം നയിക്കുന്നവരും പ്രവൃത്തി വിമുഖരുമായവർക്ക് അധികാരം നൽകാൻ പാടില്ല. അത്യാഗ്രഹികൾക്ക് അധികാരം നൽകുന്നത് അങ്ങേ അറ്റമാപൽക്കരമാണ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുകയായിരിക്കില്ലല്ലോ അവരുടെ ഉന്നം. കഴിവറ്റവന് അധികാരം നൽകുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വധർമ്മം അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവൻ ഒരു രംഗത്തും ശോഭിക്കയില്ലെന്ന് മാത്രമല്ല, ഒരു രംഗവും അയാളെക്കൊണ്ട് പ്രശോഭിതമാവുകയുമില്ല. ധൈര്യമോ തൻ്റെ ഇടമോ ഇല്ലാത്ത ഭയശീലൻ അധികാരമേറ്റെടുക്കാൻ ഒട്ടും യോഗ്യനല്ല. ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയം അയാളെ നിശ്ചലനും പ്രവൃത്തിരഹിതനുമാക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോലും അയാൾ ഭയപ്പെടുകയും മടിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും ന്യായത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഭരണീയരോട് ക്രൂരത കാണിക്കുന്നയാളിനെ അധികാരമേൽപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം. ദയയും ദാക്ഷിണ്യവും സഹതാപവുമാണ് ഭരണാധികാരിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. നിയമാധിഷ്ഠിതമായി നീതിയും ന്യായവും പുലർത്തുന്നത് സ്വധർമ്മമാണെന്ന് ചിന്തിക്കുന്നവനാകണം ഭരണാധികാരി. അന്യായവും അഴിമതിയും ഒരിക്കലും അയാളുടെ പക്ഷത്തു നിന്നുണ്ടാവരുത്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞതിന് വിപരീത സ്വഭാവക്കാരനാവണം അയാൾ. എങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? അയാൾ കർമ്മനിരതനും നിസ്വാർത്ഥനും സമർത്ഥനും നിർഭയനും ദയാശീലനും ന്യായസ്ഥനും ആയിരിക്കണം. ലോകമെങ്ങുമുള്ള ഭരണാധിപന്മാരെ ഈ അളവുകോലുപയോഗിച്ച് നമുക്ക് അളക്കാനും വിലയിരുത്താനും കഴിയും. വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് ഭരണാധിപന്മാരെ നാം തിരഞ്ഞെടുക്കുന്ന ഈ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഈ അറിവ് നമുക്ക് പ്രയോജനപ്രദമായി തീരട്ടെ.
1: പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനസ്.